തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIMലെ KV സുമേഷാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മരുന്നുക്ഷാമമടക്കം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചതായും മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് സ്ഥായിയായ ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഭീകരതയെയും ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. തീവ്രവാദികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ UN കൌൺസിലർ R മൈഥിലി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൊട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ട് താഴം, പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA

യുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ രാധ, ജയലക്ഷ്മി എന്നിവരുടെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം മൂലാധാരമൂർത്തി എന്നാരംഭിക്കുന്നു. രാഗം ഹംസധ്വനി, ആദിതാളം, പാപനാശം ശിവൻ കൃതി.

രാധ ജയലക്ഷ്മി എന്നിവരുടെ സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മയിൽവാഹന എന്ന് തുടങ്ങുന്ന പാപനാശം ശിവൻ കൃതി, മോഹനരാഗം, ആദിതാളം.

രാധ, ജയലക്ഷ്മി എന്നിവരുടെ സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ.

ഇന്നലത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ. 12:15 ടി ബിന്ദു ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച ചരടുപിന്നി കളിപ്പാട്ട്. ആരോഗ്യദീപ്തി. ദന്തസംരക്ഷണത്തിന്റെ പ്രാധാന്യം. എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. 12:40 ആരോഗ്യദീപ്തി.

ഉച്ചയ്ക്ക് ഒരു മണിക്ക് നൊസ്റ്റാൾജിക് നയൻറ്റീസ്, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിയുക്കീസ് ഫോണിൻ പ്രോഗ്രാം.

വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ഉദനൂർ തമ്പാൻ മാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ.

6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം.

രാത്രി 7:35 സയൻസ് കഫേ. ലോകോത്തര ഗവേഷകരിൽ ഉൾപ്പെട്ട പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബൈജു കെ വിജയൻ, പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ മോളിക്കുലാർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനീഷ് സത്യൻ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആന്റ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്ക് ആറളം ചിത്രശലഭ സംഗീതവും സംയുക്തമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളെക്കുറിച്ച് കേൾക്കാം. സയൻസ് കഫേയിൽ രാത്രി 8 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 2026 ശ്രീമതി രാധിക കണ്ണന്റെ സംഗീത കച്ചേരി, ശ്രീ ആനന്ദ വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ ശ്രീ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ ശ്രീ അനിൽകുമാർ ഖടം. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

11 മണിക്ക് സൂപ്രണ്ട് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 24 രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ കാടവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 22 വൈകുന്നേരം 4 മണിക്ക് മുൻപ് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ഇതാണ്: 0497-276-3473. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്കും കരാർ അടിസ്ഥാനത്തിൽ വുമൺ ക്യാറ്റിൽ കെയർ വർക്കർമാരെ നിയോഗിക്കുന്നതിനുള്ള അപേക്ഷ 19 വൈകുന്നേരം 5 മണി വരെ സമർപ്പിക്കാം. അതാത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസമുള്ളവരും SSLC പാസ്സായവരുമായ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 45-നും മധ്യേ. കൂടുതൽ വിവരങ്ങൾക്ക് 0497-270-7859 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്കു കീഴിൽ ദന്തൽ സർജൻ, സ്റ്റാഫ് നഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ദന്തൽ ഹൈജീനിസ്റ്റ്, അഡോളസെന്റ് ഹെൽത്ത് കൌൺസിലർ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷ 16 വൈകുന്നേരം 5 മണിക്ക് മുൻപ് നാഷണൽ ഹെൽത്ത് മിഷൻ കണ്ണൂർ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0497-270-9920. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് 14 രാവിലെ 11 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, മുൻ പരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0497-273-4343. കണ്ണൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖ പരീക്ഷയുടെ ആദ്യഘട്ടം ഈ മാസം 15-16 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടർ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രായപരിധി 63 വയസ്സാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 15 രാവിലെ 10 മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9446-30-71-90 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജില്ലയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 19 രാവിലെ 10:30 പടന്നക്കാട് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത GNM, കേരള നഴ്സിംഗ് ആന്റ് മിഡ് വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 40 വയസ്സ്. ഫോൺ നമ്പർ 0467-228-816. കുമ്പടാജയ പഞ്ചായത്ത് ബഡ്സ് MCRC സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19-നകം അപേക്ഷ സമർപ്പിക്കണം. ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0294-277-7280. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും റിലേ ചെയ്യുന്നു.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്നും ഇറങ്ങിപ്പോയി. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടി നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ കെ വി സുമേഷ് ആണ് നോട്ടീസ് നൽകിയത്. 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി കെ വി സുമേഷ് കുറ്റപ്പെടുത്തി. ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. യുദ്ധസാഹചര്യമുണ്ടായപ്പോൾ 26 മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിലവിൽ മരുന്ന് ക്ഷാമമില്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ പറഞ്ഞു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിൽ ഇന്ന് മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ കയർ വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചു. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്താനും വിപണനം ശക്തമാക്കലും പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനായി ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കയർ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് ആരംഭിച്ച കയറിന് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ പുരോഗതിയും മന്ത്രി വിലയിരുത്തി. വിപണി ആകർഷിക്കുന്നതിന് ജില്ലകൾ തോറും സ്റ്റാളുകൾ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കയർ ഫെഡിനും കയർ കോർപ്പറേഷനും മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി.
1: പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും ഇൻവെസ്റ്റ് കേരളം സെൽ മികച്ച സംഭാവന നൽകുമെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഉയർന്ന വില, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നിവ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് തടസ്സമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതൊഴിവാക്കി നിക്ഷേപകർക്ക് സൌകര്യങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്നതിനാണ് ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിച്ചതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയുടെയും ഇറാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തു. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി ഇന്നലെ വൈകിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ടെലിഫോൺ സംഭവം ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് യുകെ പരിസ്ഥിതി ഭക്ഷ്യ ഗ്രാമവികസന സെക്രട്ടറി ഡ്രേം ഏഞ്ചല ഈഗിളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. മൃഗാരോഗ്യം, സുസ്ഥിര കന്നുകാലി ഉൽപാദനം, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അസം മുഖ്യമന്ത്രി ആദ്യം രാജിവച്ച് മാതൃക കാണിക്കട്ടെയെന്നും അതിനുശേഷമാകാം കേരളത്തിലെ കാര്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ബിജെപിക്ക് ഇപ്പോൾ ലഭിച്ച 3 സീറ്റുകൾ കൂടി ഇല്ലാതാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും ശക്തമായ നിയമനടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിക്ക് ഉചിതമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1-ാം നമ്പർ താരവുമായ ആൻ സെ യെങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി സഖ്യം മത്സരിക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കൊലു ചന്തത്തിന്റെ നിറവിലാണ്. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 കണക്കിന് ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്. പഴമയുടെ തനിമ നിലനിർത്തി പുതുതലമുറയും ഇതിൽ പങ്കുചേരുമ്പോൾ നവരാത്രി ആഘോഷം ഇവിടെ അതിന്റെ പൂർണതയിൽ എത്തുന്നു.
1: അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സ്മരണാർത്ഥം നൽകിവരുന്ന സർ സയ്യിദ് അവാർഡിന് ഉസ്മാൻ ഒഞ്ചിയത്തെ തിരഞ്ഞെടുത്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട്ട് എം പി അബ്ദുൾ സമദ് സമദാനി എം പി സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്തു നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല പരിശീലനം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും സൈബർ അതിക്രമങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA-യുമായി 2 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ടുതാടം, പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി സിന്ധു ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
0: ആകാശവാണി കണ്ണൂർ.
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
0: ആകാശവാണി കണ്ണൂർ.

0: ആരോഗ്യകരമായ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ദന്താരോഗ്യം. കുട്ടികളുടെ പാൽപ്പല്ലുകൾ മുതൽ മുതിർന്നവരുടെ സ്ഥിരപ്പല്ലുകൾ വരെയുള്ള ഓരോ ഘട്ടത്തിലും ദന്ത സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പല്ലിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവഗണിച്ചാൽ പിന്നീട് കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകാം. അതിനാൽ രോഗം വന്നതിന് ശേഷം ചികിത്സ തേടുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് ഉചിതം. ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം. എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായി ശ്രീകല ബിജു നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ദന്ത സംരക്ഷണം എന്നത് നമ്മുടെ പൊതുവായ ആരോഗ്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ. ഭക്ഷണം നന്നായി ചവയ്ക്കുന്നതിനും സംസാരിക്കുന്നതിനും മാത്രമല്ല ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോ ശരിയായൊരു ദന്ത സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
2: നമ്മുടെ വായയുടെയും അതുപോലെ പല്ലിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഏറ്റവും പ്രധാനമായും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടു നേരവും പല്ല് തേക്കുക എന്നുള്ളതാണ്. രാവിലെയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപും സമയമെടുത്ത്, ഏകദേശം 2 മിനിറ്റോളം സമയമെടുത്ത് പല്ലിന്റെ എല്ലാ വശങ്ങളും വൃത്തിയായി തേക്കണം. മുൻവശവും ഉൾവശവും അതുപോലെ ചവയ്ക്കുന്ന ഭാഗങ്ങളും എല്ലാം വൃത്തിയായി പല്ല് തേക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ബ്രഷിംഗ് കൊണ്ട് മാത്രം എല്ലാ അഴുക്കുകളും നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിനാൽ പല്ലുകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെന്റൽ ഫ്ലോസ് എന്നൊരു നൂല് പോലുള്ള ഒരു വസ്തു മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ഇവയ്ക്ക് പുറമെ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിച്ചും പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് പല്ലുകളിൽ പ്രശ്നങ്ങൾ ഒന്നും അനുഭവപ്പെടുന്നില്ല എങ്കിൽ കൂടി 6 മാസത്തിൽ ഒരിക്കൽ ഒരു ദന്ത ഡോക്ടറെ സന്ദർശിച്ച് വേണ്ട പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ ചെറിയ കേടുകളോ മറ്റോ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കുകയും വേണ്ട ചികിത്സ നൽകുകയും ചെയ്യാവുന്നതാണ്.
1: എന്തൊക്കെയായിരിക്കും പല്ല് കേടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ?
2: പല്ലു കേടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി 4 ഘടകങ്ങളാണുണ്ട്. 1, നമ്മളുടെ പല്ലിന്റെ ഘടന, ആകൃതി, അതുപോലെ എനാമലിന്റെ റെസിസ്റ്റൻസ്, ഇവയൊക്കെ പല്ല് കേടാകുന്നതിന് ഒരു ഭാഗമാണ്. ഇതിനു പുറമെ നമ്മളുടെ വായിലുള്ള ബാക്ടീരിയ, വായിൽ ബാക്കിയുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ, അതുപോലെ എത്ര നേരം ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ വായിൽ അവശേഷിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പല്ല് കേടാകുന്നതിന് കാരണമാകാറുണ്ട്. നമ്മളുടെ പല്ലിൽ അടിഞ്ഞുകൂടുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും ഇതുമൂലം ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം നേരം ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മളുടെ വായിൽ അവശേഷിക്കുന്നു അത്രത്തോളം കൂടുതൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആസിഡ് കാരണം ഇനാമലിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഈ ബലം നഷ്ടപ്പെട്ട ഇനാമലുകൾ പല്ലിന് കേടുവരാൻ കാരണമാകുന്നുണ്ട്.
1: ശരിയായ ബ്രഷിംഗ് രീതി എങ്ങനെയാണ് ഡോക്ടറെ? പ്രത്യേകിച്ച് രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
2: നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നതാണ് രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത്. കാരണം ഒരു ദിവസം നമ്മൾ കഴിച്ച എല്ലാ ഭക്ഷണ അവശിഷ്ടങ്ങളിലും വായിൽ തന്നെ അവശേഷിക്കുകയാണ്. രാത്രി മുഴുവൻ ഈ ബാക്ടീരിയകൾക്ക് ഈ ഭക്ഷണത്തിന് മേലിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചുള്ളത് പല്ല് തേച്ചൊരിച്ച് കഴുകണം. എന്നാൽ ഇത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല. നമ്മളുടെ ഒരു ബ്രഷ് എടുത്ത് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിൽ, ഒരു മോണയും പല്ലും ചേരുന്ന ഭാഗത്ത് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിൽ ബ്രഷ് പിടിച്ച് സാവധാനം മോണയുടെ ഭാഗത്തുനിന്ന് താഴേക്ക് വേണം പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിയായ ബ്രഷിംഗ് രീതി. ഇതുകൂടാതെ ഡെന്റൽ ഫ്ലോസ് കൂടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫ്ലോസ് ചെയ്യാൻ വേണ്ടി ആദ്യമായി ഒരു ഫ്ലോസ് വാങ്ങി ഏകദേശം ഒരു 18 ഇഞ്ച് നീളത്തിൽ അത് മുറിച്ച് എടുക്കുക. ഒരു മെഴുകിന്റെ കോട്ടിംഗ് ഉള്ള ഒരു നൂലാണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. സാധാരണ നൂൽ ഉപയോഗിക്കുകയാണെങ്കിൽ മോണയ്ക്ക് ക്ഷതം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡെന്റൽ ഫ്ലോസ് തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഈ നൂല് മുറിച്ചെടുത്ത് നമ്മളൊരു ചൂണ്ടുവിരല് ചുറ്റി തള്ളവിരലുകൊണ്ട് പിടിച്ച് രണ്ട് പല്ലിന്റെ ഇടയിലുള്ള വിടവിലേക്ക് സാവധാനം കടത്തിവിടുക. അതിനുശേഷം മുകളിലേക്കും താഴേക്കും വലിച്ച് ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ നേരത്തെ രാത്രി ബ്രഷ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ബ്രഷ് ചെയ്ത ശേഷം അമിതമായിട്ട് ഭക്ഷണങ്ങളോ മധുരപാനീയങ്ങളോ കഴിക്കുന്നതൊക്കെ

0: വളരെ മോശമായിട്ട് പല്ലിനെ ബാധിക്കും അല്ലേ?
1: തീർച്ചയായും ബ്രഷ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുക.
0: ഇപ്പോ സാധാരണ

0: ബ്രഷിന്റെ നാരുകൾ എപ്പോഴാണോ തേഞ്ഞു തുടങ്ങുന്നത് അതനുസരിച്ച് നമ്മൾ ബ്രഷ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ്.
1: നമ്മൾ ഈ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഷും പേസ്റ്റും തന്നെ ഉപയോഗിക്കുക. പണ്ട് ഉപയോഗിച്ചതുപോലെ ഉമിക്കരിയോ അല്ലെങ്കിൽ പൽപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നത് ഉചിതമല്ല. കാരണം ഇത് ഇനാമലിന് തേയ്മാനം വരാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബ്രഷും പേസ്റ്റും തന്നെ ഉപയോഗിക്കുക. ഇതിൽ തന്നെ ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സോഫ്റ്റ് ആയ നാരുകളുള്ള ഒരു ബ്രഷ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഹാർഡായ ബ്രഷുകൾ മോണയ്ക്കും അതുപോലെ പല്ലിന്റെ ഇനാമലിനും ക്ഷതമേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് പേസ്റ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ഒരു ടൂത്ത്പേസ്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. എന്നാൽ നിങ്ങൾക്ക് പല്ലിന് പുളിപ്പോ അല്ലെങ്കിൽ മോണയ്ക്ക് രോഗമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ടൂത്ത്പേസ്റ്റുകൾ ആ നിർദ്ദേശിച്ച കാലയളവിലേക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: പിന്നെ ഈ മൗത്ത് വാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് പല്ല് തേക്കുന്നതിന് പകരമാവോ?
0: മൗത്ത് വാഷുകൾ ഒരിക്കലും പല്ല് തേക്കുന്നതിന് പകരമാവുകയില്ല. അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റോള് മാത്രമാണുള്ളത്. ചില ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കാനും അതുപോലെ വായ്നാറ്റം കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരുപാട് കേടുകളുള്ള വ്യക്തികളാണെങ്കിൽ ഫ്ലൂറൈഡ് ഉള്ള മൗത്ത് വാഷുകളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരം മൗത്ത് വാഷുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച ആ കാലയളവിൽ മാത്രം ഉപയോഗിക്കുക. കൂടുതൽ നാൾ ഉപയോഗിച്ചാൽ വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
1: മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അത് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
0: ശ്രദ്ധിക്കണം,
1: നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനുള്ളതാണ്.
0: തീർച്ചയായും.

ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖം തുടരും. നാളെ ആരോഗ്യദീപ്തിയും.

0: ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ലോകോത്തര ഗവേഷകരിൽ ഉൾപ്പെട്ട പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബൈജു കെ വിജയൻ, പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലെ മോളിക്കുലാർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനീഷ് സത്യൻ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആന്റ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്ക് ആറളം ചിത്രശലഭ സങ്കേതം സംയുക്തമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളെക്കുറിച്ച് കേൾക്കാം. 7:35 സയൻസ് കഫേയിൽ എട്ട് മണിക്ക് കാവ്യ കേളി. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണം

0: ഭരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പവർ ടു കൺട്രോൾ സേ ആഗേ, പവർ ടു എനേബൽ, പവർ ടു കോമ്പീറ്റ് സേ ആഗേ, പവർ ടു കൊളബറേറ്റ്, പവർ ടു സക്സീഡ് സേ ആഗേ, പവർ ടു ഹെൽപ് അദർ സക്സീഡ്. ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിജൻ കെ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
0: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവരുന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
3: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവർ. നാം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111,41,00,000 മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109,28,00,000. ഇന്റർനെറ്റ് വരിക്കാരിൽ 4,77,00,000 പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106,64,00,000 പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1,00,000,000 വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി

0: ധാൻ സിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. സിജെപി നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ സിബിഡി മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 2025 നവംബർ മുതൽ രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s, 1990s ഗൃഹാതുരഗാനങ്ങൾ. ആദ്യം സവിധം എന്ന ചിത്രത്തിന് യേശുദാസ് പാടിയത്, കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ ഈണ് നൽകിയതാണ് ഈ ഗാനം.

അടുത്തത് എം ജി ശ്രീകുമാറും കൂടെ ചിത്രയും ചേർന്ന് പാടിയത്. ഷിബു ചക്രവർത്തി എഴുതി, രാജാമണി ഈണം നൽകിയത്. നൊസ്റ്റാൾജിക് 90s ൽ ഈ ഗാനം കേൾക്കാമിനി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്. നൊസ്റ്റാൾജിക് 90s ഈ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം ഉദ്യാനബാലകൻ, കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ ഈണം.
2: പാവം വനശ

നൊസ്റ്റാൾജിക് നയൻറ്റീസിൽ വീണ്ടും യേശുദാസിന്റെ ശബ്ദം, കൂടെ പാടിയത് അരുന്ധതി. കാവാലത്തിന്റെ രചനയ്ക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ചിത്രം ആയിരപ്പറ.

ആയിരപ്പിറ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കൂടെ അരുന്ധതിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം കിലുക്കാം പെട്ടി. ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് ബാലകൃഷ്ണൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: 1990s ഗൃഹാതുര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്, ചിത്രം വരണമാല്യം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നിസരി ഉമ്മർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

ഇന്ന് 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലികീസ് ഫോണിൻ പ്രോഗ്രാം തത്സമയം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ഒതിനൂർ തമ്പാൻമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക കേൾക്കാം. 5:30 ലളിത ഗാനങ്ങൾ, 5:40

ആറുപത്തിന് ജില്ലാ വൃത്താന്തം തൃശൂർ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ രംഗത്തെ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ എക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് നിയമസഭയിൽ അവതരിപ്പിച്ച വയോജന ബില്ലിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുമെന്നും അവർക്കായി അയൽക്കൂട്ടം പോലൊരു സംവിധാനമൊരുക്കുമെന്നും വയോജന ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു. പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് 16-17 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. 890-ലധികം ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 1000 പേരടങ്ങുന്ന കായിക മാമാങ്കമാണ് ഇത്. ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് ആക്രമൺ SC സിക്കിമിനെ നേരിടും. ഗാങ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon, this is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi says India's economic growth is taking place on a strong foundation amidst global uncertainty. Addresses Bloomberg New Economy Forum in New Delhi. Home Minister Amit Shah hails BIMSTEC as an important platform for regional integration, economic cooperation and collective security. UPI merchant discount rate on select person-to-merchant transactions to be implemented after Diwali. IMF raises India's GDP growth forecast to 7% for 2026-27. Canadian Foreign Minister Anita Anand to arrive on a 2-day visit to India from today. And Shefali Verma and Shubman Gill named ICC Women's and Men's Player of the Month for September 2026. Prime Minister Narendra Modi has said the centre has embodied the principle of power to empower in its governance approach and work culture. Speaking at the Bloomberg New Economy Forum in New Delhi, Prime Minister Modi said India's economic growth is taking place on a strong foundation amidst global uncertainty. Mr. Modi said India's progress is rooted in collective growth and shared opportunities. He said the government's constant endeavour is to ensure that India's capabilities open new doors of opportunity for other countries as well. He said the power is not just the ability to move ahead, but it is also the ability to empower others.

0: had enhanced consular assistance to Indian nationals and the Indian community in Costa Rica and help protect their interests. In Punjab, an anti-drug activist, Parvinder Singh Jhota, has been shot dead in broad daylight, allegedly by a chemist in Mansa today, when he went to the chemist's shop to object to him for allegedly selling drugs. During the argument with the anti-drug activist and his companions, the chemist opened fire on Parvinder. He received 3 bullet shots. He was taken to the civil hospital where the doctors declared him dead. Leaders from various political parties, including the BJP, SAD and Congress, have condemned the incident and blamed the state government for deteriorating law and order situation. In Nepal, more than 100 foreign trekkers are stranded at various locations after flooding over the weekend swept away hiking trails and bridges in the country's central region. Authorities rescued 321 people, including 12 foreigners, today after a pre-dawn landslide in Gorkha district, about 100 kilometers west of Kathmandu. The Intermeteorological Department, IMD, has forecast heavy rainfall over the Andaman and Nicobar Islands today, IMD said. Heavy rainfall and thunderstorm accompanied by hailstorm are also likely to prevail over Jammu and Kashmir and Ladakh till tomorrow. Indian opener Shefali Verma was named the ICC Women's Player of the Month winner for September 2026 following incredible title-winning outings in the Women's Asia Cup and the Asian Games with the bat and clutch contributions in high-stakes matches. On the other hand, Indian captain Shubman Gill was named ICC Men's Player of the Month for a record 5th time following his outstanding performance in the one-day international series against the West Indies. Denmark Open Badminton Tournament kicks off in Odense today. PV Sindhu will take on Yvonne Lee of Germany in the women's singles round of 32 match this evening, while Tanvi Sharma will be up against Natsuki Nadera of Japan. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's economic growth is taking place on a strong foundation amidst global uncertainty, addresses Bloomberg New Economy Forum in New Delhi. Home Minister Amit Shah hails BIMSTEC as an important platform for regional integration, economic cooperation and collective security. UPI merchant discount rate on select person-to-merchant transactions to be implemented after Diwali. IMF raises India's GDP growth forecast to 7% for 2026-27. Canadian Foreign Minister Anita Anand to arrive on a two-day visit to India from today, and Shefali Verma and Shubman Gill named ICC Women's and Men's Player of the Month for September 2026. With that, we end the midday news.
1: Agashavani. അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 18 ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, ശ്രീലേഖ കുമാരി വി എസ്, തമലം ശ്രീകുമാർ, നരിയാപുരം വേണുഗോപാൽ, ചന്ദ്രു നിർമ്മൽ. സംവിധാനം എൻ വാസുദേവ്.
2: ആനന്ദ്, വരൂ വരൂ. താൻ രാവിലെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ, ഇത് കണ്ടോ, ഇതാണ് ധന്യയുടെ മുടിയിഴ. ഇത് മതിയാവുമല്ലോ അല്ലേ?
3: മതി ഡോക്ടർ, മതി. ഈ മുടിയിഴ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും, എനിക്കുറപ്പുണ്ട്. ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ.
2: ഏയ്, നന്ദിയൊന്നും പറയണ്ട ആനന്ദ്. ഇനി അഥവാ അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് നമ്മുടെ ആ പാവം സുധാകരനോട് പറഞ്ഞാൽ മതി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നീക്കം?
3: അടുത്ത നീക്കം മുടിയിഴകളുമായി നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെയാണല്ലോ സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ, അതായത് CDFD. എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ, അയാളുടെ സഹായം എനിക്കുണ്ടാവും.
2: ഓക്കെ, എന്നാൽ പോയി വരൂ ആനന്ദ്, ബാക്കിയൊക്കെ മടങ്ങി വന്നിട്ട്.
3: ഡോക്ടർ, എന്റെ കഴിഞ്ഞ 2 വർഷങ്ങളായുള്ള

0: അന്വേഷണത്തിന്റെയും അലച്ചിലിന്റെയും അവസാന ഘട്ടത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. അതാണ് ഈ മുടിയിഴകൾ.
1: ഒട്ടും ശങ്കവേണ്ടാനന്ദ്, നിങ്ങൾ വിജയിക്കും. വസുന്ധരാ ജയനിനെ നിങ്ങൾ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ആനന്ദിന്റെ നിശ്ചയദാർഢ്യം അതല്ലേ ഉറപ്പിക്കുന്നത്?
0: അതെ ഡോക്ടർ, ഞാൻ ഇറങ്ങിക്കോട്ടെ, വിളിക്കാം.
1: ശരി, അങ്ങനെ ആവട്ടെ.
2: മാഡം, മാഡം,
3: നിങ്ങൾ എന്തിനാ സുധാകര ഈ രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഏ
2: അല്ല മാഡം, ദേ ഇത് കണ്ടോ, ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്, ദാ നോക്കിയേ.
3: ന്യൂസോ? എന്തു ന്യൂസ്? എവിടെ? നോക്കട്ടെ.
2: ദാ ദാ ഈ പത്രത്തില് 5-ാം പേജില് 4-ാം കോളത്തില് ദാ അലക്സാണ്ടർ അച്ചായനെ.
3: അലക്സാണ്ടർ? നോ, ഇത് കള്ളവാർത്തയാ. ഇല്ല, അച്ചായനെ പോലീസ് അറസ്റ്റ് ചെയ്യോ? ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല.
2: ഈ പത്രം കീറിയതുകൊണ്ട് എന്ത് പ്രയോജനം മാഡം? ഇപ്പോ അലക്സാണ്ടർ അച്ചായൻ പോലീസ് കസ്റ്റഡിയിലാ. എക്സൈസുകാർ അച്ചായന്റെ കഞ്ചാവ് തോട്ടം ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്തു. ഇതാ ഇത് കണ്ടില്ലേ, ഈ പത്രത്തിലും ഫോട്ടോ ഉണ്ട്, നോക്ക് മാഡം.
3: ഇല്ല, ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. ആരോ കരുതി കുട്ടി പടച്ചുണ്ടാക്കിയ വ്യാജ വാർത്തയും ചിത്രങ്ങളുമാണിത്. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര മടയല്ല.
2: മാഡം,
3: താൻ ഒരു അക്ഷരം ശബ്ദിക്കരുത്. പോടോ, പോടോ എന്റെ മുമ്പിന്ന്.
2: ഓ, ഈ സുധാകരൻ അങ്ങ് പോയേക്കാം. അല്ലെങ്കിലും ഈ സുധാകരൻ ഇനി അധിക കാലം ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റ് ഇങ്ങനെ റാൻ മൂളിയായിട്ട് കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല പെണ്ണു പിള്ളേ.
3: എന്താടോ, എന്താടോ തമ്പുലമ്പുന്നത്?
2: അല്ല മാഡം, സുധാകരൻ വെറുതെ അതും.
3: അച്ചായൻ ഒന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം. താൻ പറഞ്ഞതെല്ലാം അസത്യങ്ങളാണെന്ന് തെളിഞ്ഞാൽ സുധാകര തനിക്ക് പിന്നെ ഒരു ജീവിതമില്ല. കേട്ടോടോ?
2: ഓ കേട്ടു മാഡം.
3: എന്നാ തനിക്ക് പോകാം.
2: ഓ ശരി മാഡം.
3: അച്ചായനെ ഈ നിമിഷം എനിക്ക് ലൈനിൽ കിട്ടിയേ തീരൂ.
4: നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല?
3: എന്താ ഇത്, അച്ചായനെ ഫോണിൽ കിട്ടുന്നുമില്ലല്ലോ. ദൈവമേ, ഇനി ഒക്കെ സത്യമായിരിക്കോ? തേയിലത്തോട്ടങ്ങൾക്കിടയിലും കാപ്പിത്തോട്ടങ്ങൾക്കിടയിലും വളരെ രഹസ്യമായി വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികൾ ഒന്നാകെ നശിപ്പിച്ചെന്നോ? നോ.

0: സാന്ദ്ര, അല്പം വേഗത കുറച്ച് വണ്ടി ഓടിക്കേ. കണ്ടില്ലേ റോഡിലെ തിരക്ക്?
1: ഡോക്ടർക്ക് പേടിയോ? ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ധൈര്യമായിട്ട് കണ്ടടിച്ചിരുന്നു. ഒരു ഇടി ശബ്ദം കേൾക്കുമ്പോ കണ്ണു തുറന്നാ മതി.
0: സാന്ദ്ര, എന്താ ഇത്? ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സംസാരം. വേണ്ട, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കേ.
1: ഓ, കേട്ടു. ഇങ്ങനത്തെ പേടിത്തൊണ്ടനായ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക.
0: അതെ, ഞാൻ ഇത്ര പേടിത്തൊണ്ടനാ. സമ്മതിച്ചു. സാന്ദ്രക്ക് ഇത്തിരി ധൈര്യം കൂടുതലുണ്ടെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. സമ്മതിച്ചു.
1: ആ കേട്ടോ ഡോക്ടറെ, ഒരിക്കൽ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലൂടെ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ മുന്നേ പോയ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. എന്റെ കാറ് സായിപ്പിന്റെ കാറിന്റെ പിന്നിൽ ഇടിച്ചു.
0: എന്നിട്ട്?
1: എന്നിട്ട് എന്ത് സംഭവിക്കാനാ? സായിപ്പിൽ നിന്ന് ഈ സാന്ദ്ര ഇത്തിരി കാശ് വാങ്ങിച്ചു.
0: അതെങ്ങനെ?
1: ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. റൂളും റെഗുലേഷൻസ് ഒക്കെ അങ്ങ് തട്ടിവിട്ടു. അത്ര തന്നെ. പിന്നല്ലാതെ ജീവിച്ചു പോണ്ടേ ഡോക്ടർ. ഡോക്ടർ, നെക്സ്റ്റ് വീക്കില് മാത്തച്ഛൻ നാട്ടിലെത്തും. തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുമ്പോ ഞാനും മമ്മിയും പോവും. ഇന്നലെ മാത്തച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ഞാൻ ഡോക്ടറെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മമ്മിയെ നന്നായിട്ടൊന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതല്ലേ ഡോക്ടർ?
0: തന്റെ മമ്മി എന്റെ മമ്മിയല്ലേ സാന്ദ്ര. അതുകൊണ്ട് ഞാൻ നന്നായി ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. കിടക്കുന്ന മമ്മിയെ ഈ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പിച്ചിരിക്കും. പോരെ.
1: ഓടിക്കോ?
0: അങ്ങ് ജർമ്മനിയിലേക്ക്. മനസ്സിലായില്ലേ? വിമാനം കയറ്റി വിടുന്ന കാര്യമാ ഞാൻ ഉദ്ദേശിച്ചത്.
1: ഞങ്ങളെ യാത്രയയക്കാൻ ഡോക്ടറും കൂടി വരണം. വരുമോ ഡോക്ടർ?
0: വേണ്ട, ഞാൻ വരുന്നില്ല സാന്ദ്ര.
1: അതെന്താ ഡോക്ടർ?

0: അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ ഡോക്ടർക്ക് ദുഃഖമുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാൽ ഞാൻ കള്ളം പറയുന്നില്ല. ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. താൻ എന്റെ പ്രിയ സുഹൃത്തല്ലേ.
0: ദാ വീടെത്തിയട്ടോ.
1: ആഹാ, പഴയ തറവാട് വീടാണല്ലോ ഇത്. ദേ മാവും പ്ലാവും ഒക്കെ ഉണ്ടല്ലോ.
0: മമ്മിയുടെ തറവാടാ ഇത്. ഇത് മമ്മിക്കുള്ളതാ.
1: ഓ,
0: വരൂ ഡോക്ടർ. ലിസി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഡോക്ടർ ഇരിക്ക.
1: ഓ, ഇനി ഇരുന്നില്ല എന്ന് വേണ്ട.
2: ചായ എടുത്തില്ല ലിസി.
3: വരുന്നു ചേച്ചി.
1: ഏയ്, തിടുക്കൊന്നും വേണ്ട സാന്ദ്ര, അവരെടുക്കട്ടെ. നമ്മൾ വന്ന് കേറിയതല്ലേ ഉള്ളൂ, ഒക്കെ സാവധാനം മതി. അല്ല, മമ്മി എവിടെ കിടക്കുന്നത്? ആദ്യം മമ്മി ഒന്ന് കാണട്ടെ.
0: കാണാലോ, എന്തായാലും ചായ കുടിച്ചിട്ടാവും പരിശോധനയും മറ്റുമൊക്കെ. ആ ദാ ലിസി ചായ ആയിട്ടൊന്നല്ലോ.
1: നീയോ?
3: ഓ എന്റെ ജീസസ്, ഡോക്ടർ.
1: എടീ ദുഷ്ടേ.
3: അയ്യോ, എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. ഞാൻ
1: ഡോക്ടർ ദുഷ്ടൻ തന്നെ. ഞാൻ
2: ഡോക്ടർ വേണ്ട. ഇനി ലിസി തല്ലില്ല, സമ്മതിക്കില്ല.
1: സാന്ദ്ര, എന്റെ കയ്യിൽ നിന്ന് വിടാൻ
2: വിടില്ല. ലിസിയും ഡോക്ടറും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്ക് അറിയണം. അറിഞ്ഞേക്കോ, ഇങ്ങോട്ട് ഡോക്ടറെ കൊണ്ടുവന്നത് ലിസിയെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല. ഡോക്ടർ സത്യം പറ.
1: സാന്ദ്ര, ഈ ദുഷ്ടയാണ് എന്റെ ജീവിതം തകർത്തത്, എന്നെ മനോരോഗിയാക്കിയത്, കൊലപാതകിയാക്കിയത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്തതും ഇവളാണ്. ഇവളാണ് സാന്ദ്ര ഫിലോമിന. എന്റെ നാട്ടിലെ ക്ലിനിക്കിലെ നേഴ്സ് ഫിലോമിന. ഞാൻ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഫിലോമിന.
2: ഫിലോമിന, എന്റെ ജീസസ്. ലിസി, നീ
3: ചേച്ചി ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണേ ഡോക്ടർ. ഈ ഭാവിയോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത നന്ദി കെട്ടവളാണ് ഈ ഫിലോമിന. ഞാൻ ഡോക്ടറുടെ കാലിൽ വീണ് നമസ്കരിച്ചോട്ടെ. എന്നോട് ക്ഷമിക്കണം ഡോക്ടർ.
1: വേണ്ട, എന്റെ കാലിൽ വീണ് കരഞ്ഞാലൊന്നും എന്റെ മനസ്സിന് തീക്കൊണ്ടും കെടിലടി. എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോടി.
3: ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല ഡോക്ടർ. ആ വേലായുധൻ മുതലാളിയും വിക്രമനും എന്റെ സഹോദരൻ വക്കച്ചനും കൂടി ചെയ്യിച്ചതാ. എന്നെ അവർ നല്ലവണ്ണം തല്ലി ഭീഷണിപ്പെടുത്തി. ഡോക്ടറെ അവർ കൊല്ലുമെന്നും പറഞ്ഞു. ഒടുക്കം എനിക്കത് ചെയ്യേണ്ടി വന്നു ഡോക്ടർ.
1: എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? എനിക്ക് നിന്നെ കാണണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടില്ലേ എനിക്ക്? എല്ലാം നഷ്ടപ്പെട്ടു. ഇവളെല്ലാം നഷ്ടപ്പെടുത്തി. എന്റെ കുഞ്ഞാറ്റ മോളെ, എന്റെ മോളെ.
2: ഡോക്ടർ, ഡോക്ടർ.
0: ഫിലോമിന സ്വയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഡോക്ടർക്ക് ആശ്വസിക്കാം.
1: എങ്ങനെ?
0: എന്തെല്ലാം അപരനാമങ്ങളായിരുന്നു നാട്ടുകാർ ഡോക്ടർക്ക് ചാർത്തി നൽകിയിരുന്നത്. കൊലപാതകി, വ്യാജ ഡോക്ടർ, മനോരോഗി എന്നിങ്ങനെ.
1: എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ കെടാതെ ഒരു തീക്കനൽ. എന്റെ കുഞ്ഞാറ്റ, എന്റെ പൊന്നുമോൾ.
0: അവളെ ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർക്ക് തന്നെ കിട്ടും. ജർമ്മനിക്ക് മടങ്ങുന്നതിന് മുൻപ് കുഞ്ഞാറ്റയെ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കില്ലല്ലോ ഡോക്ടർ. ജർമ്മനിക്ക് പോയാ പിന്നെ ഉടനെ ഒരു മടക്കം ഇങ്ങോട്ടില്ല. അല്ല, ഡോക്ടറുടെ കണ്ണുകൾ നന്നായി ചുവന്നിരിക്കുന്നു. ദേ നിറയുന്നു.
1: ആത്മവേദന, അത് ഉള്ളിൽ നിന്നല്ലേ സാന്ദ്ര വരേണ്ടത്? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്? അതൊക്കെ പോട്ടെ. മമ്മിക്ക് ഞാൻ കുറിച്ചു തന്ന മരുന്നുകൾ കൃത്യമായി കൊടുക്കണം. ജർമ്മനിൽ ചെന്നാൽ പിന്നെ അവിടെ ഫിസിഷ്യനെ കാണിച്ചാ മതി.
0: ഇപ്പൊ തന്നെ മമ്മിക്ക് നല്ല സുഖമുണ്ട്. എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു ഡോക്ടർ.
1: ഉവ്വോ, എല്ലാ സന്തോഷങ്ങൾക്കും മേലെയാണ് ഒരു ഡോക്ടർ ചികിത്സ

0: ചികിത്സിക്കുന്ന രോഗി വേഗം സുഖപ്പെടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിപ്പോ ഞാൻ അനുഭവിക്കുന്നു സാന്ദ്ര. സത്യം.
1: എന്നാ ഡോക്ടർ ഒന്ന് ചിരിച്ച് ഞാനൊന്ന് കാണട്ടെ. ഇനി ഇങ്ങനെയൊന്നും കാണാൻ നമുക്ക് രണ്ടാൾക്കും കഴിഞ്ഞില്ലെങ്കിലോ.
0: അങ്ങനെയോ?
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: ഈ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497274600 എന്ന നമ്പറിൽ. ഇന്ന് 2:30 നമ്പർ ഒരിക്കൽ കൂടി 0497274600.

ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 182 അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു കെ ദീപ. ഇനി പതിവ് പോലെ പുതിയ മത്സരാർത്ഥികൾക്കായി പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് വീണ്ടും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം. 0497274600 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497274600.

മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497 2 95 6 00 7. അപ്പോൾ ശ്രോതാക്കൾ എല്ലാവരും, എന്തായിരിക്കും ആദ്യത്തെ ചോദ്യം അഥവാ പ്രവേശന ചോദ്യം എന്തായിരിക്കും എന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പായിരിക്കും. ദാ ആദ്യത്തെ ചോദ്യം കേട്ടോളൂ, ദാ വരികയാണ്.

അപ്പോൾ ചോദ്യം കേട്ടല്ലോ. ചോദ്യത്തിന്റെ ഉത്തരവുമായി ഈ പ്രവേശന ചോദ്യം ഇതാണ്. ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ടിന് ഈണം പകർന്നത് ആരാണ് എന്നതാണ്. ഇപ്പോൾ ശ്രോതാക്കൾ കേട്ട പാട്ടാണ്, ഏത് സിനിമയിലേതാണ് എല്ലാം അറിയാം, നന്നായിട്ട് അറിയാവുന്നതായിരിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടും ഒരു എനർജറ്റിക് ഓപ്പണിംഗ് ആവട്ടെ എന്നതുകൊണ്ടുമാണ് ഈ പാട്ട് പ്ലേ ചെയ്തത്. അപ്പോൾ ഇതിലെ ചോദ്യം, ഈ പാട്ടിന് ഈണം പകർന്നത് ആരാണ് എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എത്രയും പെട്ടെന്ന് വിളിച്ചു തുടങ്ങിക്കോളൂ. 0497274607 എന്ന നമ്പറിൽ, നമ്പർ ഇതാണ്, 0497274607. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497295607.

0: നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. ആകാശവാണി ടെലിക്യൂസ് 182-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ ചോദ്യം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആകാശവാണി ടെലിക്യൂസ് 182-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
1: ശ്രീകുമാർ.
0: എന്താണ്?

0: ശ്രീകുമാർ.
1: ശ്രീകുമാർ അല്ലേ? എവിടെയാണ് സ്ഥലം?
0: കുഞ്ഞിമംഗലം.
1: കുഞ്ഞിമംഗലം. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ? കാർപ്പന്ററാണ്. അവിടെ നിന്ന് പണിസ്ഥലത്തു നിന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പോ ഉത്തരം പറഞ്ഞോളൂ. റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം, പക്ഷെ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കണം എന്ന നിർബന്ധം ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ എനർജറ്റിക് ആവട്ടെ ഓപ്പണിംഗ് എന്നതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം, ഈ ഒരു പാട്ട് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇത് ആരാണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് എന്ന ചോദ്യം വന്നിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെയാണ് ഇപ്പോൾ ഇത് വരുന്നത് അല്ലേ? ഈ ഗാനം 1995 റിലീസാകേണ്ടിയിരുന്ന അന്ന എന്ന ചിത്രത്തിലേക്കായിരുന്നു ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ആരാണെന്ന് അറിയാമോ?
0: അറിയില്ല.
1: അറിയില്ല അല്ലേ. അപ്പോൾ ഷിബു ചക്രവർത്തിയുടെ വരികളാണ്, സംഗീതം പകർന്നിരിക്കുന്നതാണ് ഔസേപ്പച്ചൻ. യേശുദാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോ ഈ ചിത്ര സിനിമ കണ്ടോ? ബത്ലഹേം യൂണിറ്റ് കണ്ടു, നല്ല പടമാണെന്ന് എല്ലാവരും പറയുന്നു അല്ലേ? ഓക്കെ. അപ്പൊ 30 വർഷത്തിന് ശേഷമാണ്, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് എന്ന് പറയല്ലോ അല്ലേ? അങ്ങനെയാണ് ഇത് ഈ സിനിമയിലൂടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ? റെഡിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? നല്ലൊരു വായനക്കാരനാണോ? ജോലി തിരക്കിനിടെ സമയം കിട്ടുന്നില്ല അല്ലേ വായിക്കാനൊന്നും? ഓക്കെ, എന്താണ് കൂടുതലായിട്ട് വായിക്കാറുള്ളത്? ഏത് നോവലുകളൊക്കെയാണ്? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, അതായത് രണ്ടാമത്തെ ചോദ്യം, വായനക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്, പക്ഷേ ശ്രീ ശ്രീകുമാറിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല, പറയാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അറിയില്ല. ഇത് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു പുസ്തകമാണ്. അറിയില്ല അല്ലെ, പെട്ടെന്ന് തന്നെ പറഞ്ഞു. മറ്റുള്ളവരുടെ അവസരം ഞാൻ നഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ലാഭിക്കാലോ അല്ലെ? ഓക്കെ ഓക്കെ, ശ്രീകുമാർ വിളിച്ചതിൽ സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അതായത് പ്രസിദ്ധീകരണത്തിനൊരുങ്ങുന്ന പാഷൻ ഫ്രൂട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നതാണ് ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497274607 എന്ന നമ്പറിൽ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്വാഗതം. ആരാണ്?
1: ഞാൻ പ്രസന്നയാണ്, ഇരിങ്ങത്തു നിന്ന്.
0: പ്രസന്ന ചേച്ചിയാണ്, ഇരിങ്ങത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ?
1: ജോലി ചെയ്യുന്നില്ല,
0: വീട്ടമ്മയാണ്. ജോലി ചെയ്യാത്ത വീട്ടമ്മയാണ്?
1: അല്ല, ജോലി ചെയ്യുന്ന വീട്ടമ്മ. ജോലി തന്നെയാണ്, 24 മണിക്കൂറും.
0: 24 മണിക്കൂറും പിന്നെ അത് പറയാൻ കഴിയില്ല അല്ലേ, അത്ര തന്നെ. ഏത് സമയത്ത് പണിയാണ്, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്നാണ് അല്ലേ. ഇതിനൊരു വേദനവും ഇല്ല, എന്താ ചെയ്യാ?
1: വേദന ഇല്ലാതെ പറഞ്ഞൂടെ, നമ്മളെ മക്കളുടെയും ഭർത്താവിന്റെയും സന്തോഷം.
0: ആ അതെ, അതാണ് തീർച്ചയായിട്ടും. അങ്ങനെ കാണുമ്പോ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റൂ അല്ലേ, അവർക്ക് വേണ്ടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ. അപ്പം അതിൽ സന്തോഷവതിയാണ് അല്ലേ, വേദന ഇല്ലെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അതെ, ഇത് ആദ്യമായിട്ട് കിട്ടിയാണ്.
0: ആ ആദ്യമായിട്ടാണ് കിട്ടിയത് അല്ലേ. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ഓ, എപ്പോഴും ട്രൈ ചെയ്യലുണ്ട്.
0: പക്ഷെ ഇന്നാണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
1: അഖിൽ ജി ധർമ്മജ.
0: എന്താണ് ഇങ്ങനെ പേടിച്ചുകൊണ്ടൊക്കെ പറയുന്നത്?
1: അതിനാണോ സംശയം?
0: സംശയം കൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാഷൻ ഫ്രൂട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, അതായത് പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്ന പുസ്തകമായ പാഷൻ ഫ്രൂട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം അഖിൽ പി ധർമ്മജനാണ്. ഇദ്ദേഹത്തിന്റെ 5-ാമത്തെ പുസ്തകമാണ് അല്ലേ പാഷൻ ഫ്രൂട്ട്. അപ്പോ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത ഒരു പുസ്തകമുണ്ട്, അതേതായിരുന്നു? ഇതാണെന്നറിയില്ല അല്ലേ. വായന ഉണ്ടോ, വായിക്കാറുണ്ടോ? പുസ്തകങ്ങളൊക്കെ
1: വായിക്കാറുണ്ട്, പുസ്തകം പത്രം
0: ഒക്കെ വായിക്കുന്നുണ്ട് അല്ലേ. വായിച്ച് രേഖപ്പെടുത്തി വെക്കോ?
1: ആ കുറച്ചൊക്കെ മക്കള് വേണ്ടിയിട്ട്.
0: അതും മക്കൾക്ക് വേണ്ടിയാണ് രേഖപ്പെടുത്തി വെക്കുന്നത് അല്ലേ, അവർക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല,
1: നമുക്ക് എഴുതി കഴിഞ്ഞല്ലോ.
0: ഓ, അതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, അത് വായിക്കേണ്ട പുസ്തകമാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന ഒരു പുസ്തകമാണ്, അതിനാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി. ഓക്കെ, അപ്പോ അഖിൽ പി ധർമ്മജന്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യം ഈസിയ ചോദ്യം വേണ്ടേ ചേച്ചിക്ക്? അതുവരെ ചോദിച്ചതൊക്കെ ഈസി അല്ലേ.
1: രണ്ട് ചോദ്യം ഈസി അല്ലേ. ആദ്യത്തെ ചോദ്യം
0: ട്രൈ ചെയ്തു കിട്ടിയില്ല അല്ലേ, അതിന് ഉത്തരം പറയാൻ വേണ്ടി. ഉച്ചയോണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു, അപ്പോഴാണോ ഇത് കേട്ടത്?
1: അതെ, ഉച്ചയോണ കഴിഞ്ഞു.
0: എന്നിട്ട് ഒന്ന് ഒന്ന് തച്ചം കിടന്നായിരിക്കും അല്ലേ.
1: പിന്നെ ഇല്ലില്ല, മയക്കൊന്നുമില്ല.
0: മയക്കൊന്നുമില്ല. അപ്പോ മയങ്ങുന്നവരെയൊക്കെ ചാടി എഴുന്നേൽപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ആ പാട്ട് പ്ലേ ചെയ്തത് കേട്ടോ.
1: അതെ അതെ.
0: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈയിടെ പെറുവിൽ നിന്ന് കണ്ടെത്തിയ ഒരിനം പല്ലിയുണ്ട്. ഒരിനം പല്ലിയെ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പെറുവിൽ നിന്ന്. അപ്പൊ ആ പല്ലിയുടെ പേരെന്താണ് എന്നതാണ് ചോദ്യം. സമയം വളരെ പരിമിതമാണ്, പെട്ടെന്ന് പറയണം.
1: അയ്യോ, പേപ്പറിൽ വായിച്ചു, അറിയില്ല.
0: എന്താണ് ഓക്കെ, ഏതായാലും അതിലെ ഏതാനും ഭാഗങ്ങൾ ചേച്ചിക്ക് അറിയാം, പക്ഷെ അത് മുഴുവനായും പുറത്തു വന്നിട്ടില്ല. പിന്നെ ഇവിടെ ബസറുകാരനും അവന്റെ സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു എന്ന സമയം. അപ്പോ ഓക്കെ, സന്തോഷവതിയാണ് അല്ലേ. അപ്പൊ ഇതൊരു നല്ല തുടക്കമാണ് എന്ന് കരുതുക. അതിന് ഉത്തരം പറയാനും കഴിഞ്ഞല്ലോ. അതിപ്പം പറയില്ല. അപ്പൊ ഏതായാലും ചേച്ചി അത്ര പറഞ്ഞു വെച്ചത് അടുത്ത മത്സരാർത്ഥിക്ക് സഹായകമായി. ഇനി പറയാൻ പാടില്ല, മുഴുവനായിട്ടും പറയരുത്. കാരണം ഏതായാലും സമയം കഴിഞ്ഞു, ഇത് നമുക്ക് ചേച്ചി പറഞ്ഞില്ല എങ്കിൽ അടുത്ത മത്സരാർത്ഥിക്ക് വേണ്ടി, അതായത് പ്രവേശന ചോദ്യമായിട്ട് ഉപയോഗിക്കാം. പരിപാടി കേൾക്കാറുണ്ടല്ലോ അല്ലേ, പറയാമല്ലോ. അപ്പൊ ഓക്കെ ചേച്ചി, അപ്പോ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചോദ്യം, അതായത് പ്രവേശന ചോദ്യം, ദാ ഇവിടെയുണ്ട്. ഇതാണ് ചോദ്യം. ഈയിടെ പെറുവിൽ നിന്ന് കണ്ടെത്തിയ ഒരിനം പല്ലിയുടെ പേരെന്താണ്?

0: നമസ്കാരം.
1: സനീഷ് മാഷാണ്.
0: സനീഷ് മാഷാണ്. ഓക്കെ, എന്നാ പിന്നെ താമസിയാതെ ഉത്തരം പറഞ്ഞോളൂ, നമുക്കൊന്ന് സംസാരിക്കാനില്ലല്ലോ.
1: ഡയോളമസ് ആർക്കിപെൻസിസ്.
0: യെസ്, കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെ കിട്ടി? ഓക്കെ, സത്യസന്ധമായ ഉത്തരം. അപ്പോ സനീഷ് മാഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈടെ പെറുവിൽ നിന്ന് കണ്ടെത്തിയ ഒരിനം പല്ലിയുടെ പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ലിയോലമസ് ആർക്കിപെൻസിസ് ആണ് ആ ഒരിനം പല്ലി. അപ്പോ ഇതിന്റെ എത്രയാണ് ഇതിന്റെ നീളം എന്നറിയാമോ? ഇതിന്റെ വലിപ്പം 6 മുതൽ 8 സെന്റിമീറ്റർ വരെയാണ് ഈ പല്ലിയുടെ നീളം. പറവിലെ ആൻഡിസ് പർവ്വത നിരയിൽ നിന്നാണ് ഈ പല്ലിയെ, ഈ ഇനം പല്ലിയെ കണ്ടെത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 15,750 അടി ഉയരത്തിലാണ് ഈ ഒരു ആർക്കിപെൻസിസ് എന്ന പർവ്വത, അല്ല, പെറുവിലെ ആൻറ്റിസ് ആൻറ്റിസ് എന്ന പർവ്വത നിര 15,750 അടി ഉയരത്തിൽ നിന്നാണ് ആർക്കി ലിയോലമസ് ആർക്കിപെൻസിസ് എന്ന ഈ പല്ലിയെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ചോദ്യം അടുത്ത ചോദ്യം ഇതാണ്. സ്പോർട്സ് ഒക്കെ താല്പര്യമല്ലേ?
1: താല്പര്യമുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് തന്നെ സ്പോർട്സിൽ നിന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്.

0: ഡൽഹി ക്യാപിറ്റൽസിന്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. സൗരവ് ഗാംഗുലിയാണ്. അപ്പോ ഡൽഹി ക്യാപിറ്റൽസിന് ഐ പി എല്ലിൽ ഇതുവരെയും അങ്ങനെ പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അല്ലേ സനീഷ് മാഷേ? അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പരിശീലകനായി എത്തിയിരിക്കുന്നത് സൗരവ് ഗാംഗുലിയാണ് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്, മലയാള സിനിമ ഹേമ കമ്മിറ്റി പറഞ്ഞതും സർക്കാർ പറയാത്തതും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സമയം പരമപ്രധാനാണ്.
1: അടൂർ ഗോപാലകൃഷ്ണൻ.
0: തെറ്റിപ്പോയല്ലോ, സാരമില്ല, അത് വളരെ കോൺഫിഡൻസോട് കൂടിയാ പറഞ്ഞതല്ലേ? ശോ, സാരമില്ല, ഞാൻ വിചാരിച്ചു ഇന്ന് നേടും, ഇന്ന് വിന്നർ ആകും എന്നാണ് ഞാൻ കരുതിയത്.
1: രണ്ടെണ്ണം
0: ടപ്പോ ടപ്പോന്ന് വെച്ച് പറഞ്ഞു, അതേ സ്പിരിറ്റിൽ ഇതും കിട്ടും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സാരമില്ല, പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ചോദ്യം ഇതാണ്, മലയാള സിനിമ ഹേമ കമ്മിറ്റി പറഞ്ഞതും സർക്കാർ പറയാത്തതും എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതാണ് പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497274607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0497295607.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആകാശവാണി ടെലിക്വീസ് 182 അധ്യായത്തിലെ 4 മത്സരാർത്ഥിയാണ്. സ്വാഗതം. കറക്റ്റ് റൈറ്റ് ആൻസർ ആണ് തമ്പമാഷ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമ ഹേമ കമ്മിറ്റി പറഞ്ഞതും സർക്കാർ പറയാത്തതും എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഡോക്ടർ അബ്ദുൾ ഹക്കീം ആണ് മലയാള സിനിമ ഹേമ കമ്മിറ്റി പറഞ്ഞതും സർക്കാർ പറയാത്തതും എന്ന പുസ്തകം രചിച്ചത്. ഇദ്ദേഹം മുൻ വിവരാവകാശ കമ്മീഷണറാണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ മാഷേ? അടുത്ത ചോദ്യം ഇതാണ് മാഷേ. ഈയിടെ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുനിന്നുള്ള ഗ്രഹം ഏതാണ്? പക്ഷേ അതങ്ങനെ ഓർമ്മയിൽ തങ്ങി നിന്നില്ല അല്ലേ? എവിടെയോ എന്തോ ഒരു ആൻസർ ആയിട്ട് മങ്ങിയ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ മാഷേ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. ഈയിടെ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം ഏതാണ്?

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080. ആകാശവാണി ടെലിക്വിസ് 182-ാമത്തെ അധ്യായത്തിലെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്.

0: സ്വാഗതം. ആരാണ്?
1: ശിവദാസൻ, കതിരൂര്.
0: ആ ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ. തെറ്റാണ്, സൗരയൂഥത്തിന് പുറത്തു നിന്നുള്ള ഗ്രഹം എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, സാരമില്ല ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: ഈയിടെ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുനിന്നുള്ള ഗ്രഹം ഏതാണ്? നമസ്കാരം.
2: ഹലോ.
0: ഹലോ, നമസ്കാരം. ആരാണ്?
2: സുജാത.
0: സുജാത ചേച്ചി, പാപ്പിനശ്ശേരിയാണോ?
2: അല്ല, മുണ്ടോട്ട.
0: ആ ഉണ്ട്, സനീഷ് മാഷയുടെ അമ്മയാണ് അല്ലേ. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
2: ഹലോ.
0: ആ ഉത്തരം പറഞ്ഞോളൂ.
2: ബീറ്റാ പിറ്റോറിസ്.
0: ബീറ്റാ
2: പിറ്റോറിസ്.
0: ആ ബീറ്റാ പിക്ടോറിസ് ബി അല്ലേ. ഓക്കെ, അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഈയിടെ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ബീറ്റാ പിക്ടോറിസ് ബി ആണ് റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തു നിന്നുള്ള ഗ്രഹം. അപ്പോൾ ഭൂമിയിൽ നിന്ന് 63 പ്രകാശവർഷം അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും കൂടി ഓർത്തുവയ്ക്കുക. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, അത് റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കാമോ ചേച്ചി?
2: ഞാൻ ഇങ്ങോട്ടാ ഉള്ളേ.
0: എന്നാലും ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ്. പുറത്തു നിന്നു എന്നിട്ടും ഇങ്ങനെ പറയുന്നു എന്നാണോ? അപ്പൊ ഇതാ അടുത്ത ചോദ്യം ഇതാണ് ചേച്ചി: കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പെട്ടെന്ന് വേണം.
2: അറിയില്ല
0: ആണോ? ഞാൻ വിചാരിച്ചു ചേച്ചി ആ ഉത്തരമൊക്കെ വളരെ ചുണയോടെ പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ പറയാൻ പറ്റുമെന്ന്. സാരമില്ല, ഓക്കെ, അതാണല്ലേ. സമയമില്ല, അതാ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ബസ്സുകാരൻ തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോ ആർക്കാണ് പറയാൻ പറ്റുക അല്ലേ. ഓക്കെ, സാരമില്ല. ആ ഒരു വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കിട്ടിയിട്ടില്ല അല്ലേ, അതുകൊണ്ട് ഓക്കെ, സാരമില്ല. ഈ ആഴ്ച കിട്ടിയല്ലോ അല്ലേ. അപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിതമാകുന്നത് എവിടെ? ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്നതാണ്. സ്വാഗതം. ഹലോ.
3: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: സജിയാണേ.
0: എവിടെ നിന്നാണ് സ്ഥലം? പിഷാരിക്കാവ് അല്ലേ. ഓക്കെ ഓക്കെ സജി ചേട്ടാ. അപ്പോ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും വിളിച്ചില്ലല്ലോ, എന്ത് പറ്റി? അപ്പോ ഇന്ന് പറ്റി, ഇന്ന് വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? ഉത്തരം പറഞ്ഞോളൂ. അയ്യോ, അല്ലല്ല, തെറ്റിപ്പോയി. അല്ല, ഉത്തരം തെറ്റാണ്. അപ്പൊ ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം. 0497274607 എന്ന നമ്പറിൽ. നമസ്കാരം, പേര് പറയാമോ?
4: പേര് ധന്യ.
0: ധന്യ, ധന്യ എവിടെയാണ്? വെള്ളപ്പന്തൽ. എന്താ ചെയ്യാല്ലേ,
4: എക്സാമിന്റെ ഇടയിലും വിളിച്ചതാ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം. അതായത് ഈ പരിപാടിയോടുള്ള ആ ഒരു ആവേശം ഉണ്ടല്ലോ. അതെ അതെ, ആ ഒരു വിജ്ഞാനം ആർജിക്കുന്നതിലും പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിലുള്ള ആ ഒരു ആവേശം നമ്മുടെ മറ്റു ശ്രോതാക്കൾക്കും ഒരു പ്രചോദനം തന്നെയാണ്. ഉത്തരം പറഞ്ഞോളൂ.
4: പാറശ്ശാല.
0: യെസ്, കറക്റ്റ് ആൻസർ.

0: ആണ്. അപ്പൊ ഇത് കെൽട്രോണുമായി സഹകരിച്ചാണ് ഇത്
1: അതെ
0: സ്ഥാപിക്കുന്നത്.
1: അതെ കെൽട്രോൺ ആണ്.
0: ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് അല്ലെ സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്നതായിരുന്നു ചോദ്യം. പാറശ്ശാലയിലാണ്. ഇത് കെൽട്രോണുമായി സഹകരിച്ചാണ് ഈ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. ധന്യ
1: അതെ അതെ
0: ധന്യ, പുതിയ PSC പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ?
1: നാളെ എക്സാം ആണല്ലോ യൂണിവേഴ്സിറ്റിന്റെ.
0: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങള് ആകാശവാണി ടെലികിസ് ടീം ആശംസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോന്നു. അടുത്ത ചോദ്യം ഇതാണ്, 2026 ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നോക്കിയില്ല. എന്റെ ഒരു ധാരണ ധന്യയെ സംബന്ധിച്ച് ഇതൊരു ചോദ്യമേ അല്ല എന്നതായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെ?
1: ഇല്ല, ശ്രദ്ധിച്ചില്ല.
0: ഇത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ ഓക്കെ ധന്യ.
1: ഓക്കെ,
0: ഓൾ ദി ബെസ്റ്റ്. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്, 2026 ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം എന്താണ്? വിളിക്കാം 0497274607 എന്ന നമ്പറിൽ. ആകാശവാണി ടെലിക്വിസ് 182 അധ്യായത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സുശീല.
0: സുശീല ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
2: തപാൽ ശൃംഖല അനന്തമായ സാധ്യതകൾ.
0: എന്താണ് ഒന്നുകൂടെ പറയാമോ?
2: ഒരൊറ്റ തപാൽ ശൃംഖല അനന്തമായ സാധ്യതകൾ.
0: തീർച്ചയായിട്ടും ചേച്ചി തികച്ചു മലയാളീകരിച്ചു തന്നെ പറഞ്ഞു. വേൾഡ് പോസ്റ്റ് ഡേ, വൺ പോസ്റ്റൽ നെറ്റ്വർക്ക്, ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് അല്ലേ? അതല്ലേ ഇംഗ്ലീഷിൽ വരുന്നത്?
2: അതെ അതെ.
0: അപ്പോ ഏത് ദിവസമാണ് നമ്മള് വേൾഡ് പോസ്റ്റ്?
2: ഒക്ടോബർ 9.
0: അപ്പോ പ്രവേശന ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നതായിരുന്നു പ്രവേശന ചോദ്യം. അപ്പോ ഒരു തപാൽ ശൃംഖല അനന്തമായ സാധ്യതകൾ എന്നതാണ് 2026 ലോക തപാൽ ദിനത്തിന്റെ പ്രമേയമായി വന്നത്. അപ്പോ എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്, സുശീല ചേച്ചി കേൾക്കാമോ?
2: കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, ചോദ്യം
2: ഇതാണ്. കേൾക്കുന്നുണ്ട്,
0: ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ.
2: അത്രേ കിട്ടുള്ളൂ, പറഞ്ഞോളൂ.
0: ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ സ്ലാഗ് റോഡ് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ സ്ലാഗ് റോഡ് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം തെറ്റിപ്പോയി ചേച്ചി. ഒന്നും ആലോചിക്കാതെ പറഞ്ഞു തോന്നുന്നു ചേച്ചി.
2: അല്ല, എനിക്ക് തെറ്റി, പറയുന്നില്ല.
0: തീർച്ചയായിട്ടും ഇനി പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ചേച്ചിക്കും അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല, നമുക്കും. ഓക്കെ ചേച്ചി, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണാം.
2: ഓക്കെ.
0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു, ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ സ്ലാഗ് റോഡ് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? വിളിക്കാം 0497274607 എന്ന നമ്പറിൽ. നമസ്കാരം.
3: നമസ്കാരം മാഡം. പവിത്രൻ മുണ്ടവട്ട.
0: ഓക്കെ,
3: ഛത്തീസ്ഗഡിലെ റായ്ഗഡില്.
0: ഓക്കെ
3: മേഡം, രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചത് രണ്ട് നമ്പർ കണക്ട് ആയിട്ട് രണ്ട് പേര് ഉത്തരം അപ്പുറം ഇപ്പുറം പറഞ്ഞല്ലോ.
0: ആണോ, മനസ്സിലായില്ല.
3: അതായത് ഞാൻ ഇപ്പോ ലാൻഡ് ലൈനിൽ എനിക്ക് ത്രൂ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഉത്തരം പറയാന്ന് അവിടെ കണക്ട് ആവുമ്പോഴേ അവിടുന്ന് വേറൊരാൾ ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വരുന്നുണ്ട്.
0: ആണോ? പക്ഷെ ഉത്തരം എയറിലേക്ക് വന്നില്ലല്ലോ.
3: അല്ല, ഉത്തരം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേ അവിടുന്ന് വേറൊരു ലൈനിലേക്ക് കണക്ട് ആയി പോകുന്നു.
0: ഓക്കെ ഓക്കെ, അത് ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ സാങ്കേതിക.
3: അങ്ങനെ ഒരു പ്രശ്നം.
0: ഓക്കെ, അപ്പോൾ പവിത്രൻ ചേട്ട ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ സ്ലാഗ് റോഡ് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ് എന്നതായിരുന്നു പ്രവേശന ചോദ്യം. ഛത്തീസ്ഗഡ് ആണ്, അപ്പോൾ നമ്മുടെ രാജ്യത്താണ്, ഛത്തീസ്ഗഡിലെ റായ്ഗഡിലാണ്. സ്റ്റീൽ നിർമ്മാണത്തിനിടെ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ്.

0: സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇത് സംസ്കരിച്ച റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിദത്ത കല്ലുകളുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ ഒരു നേട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം: പവിത്രം ചേട്ടൻ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചേട്ടൻ വീട്ടിലിപ്പോ വിശ്രമത്തിലാണ് അല്ലേ? ചേട്ടൻ എങ്ങനെയാണ്, സുഖം പ്രാപിച്ചു വരുന്നോ?
1: ഓക്കെ,
0: അത് മതി. പിന്നെ നമ്മളെ ഈ പരിപാടിയൊക്കെ കേൾക്കുന്നതോടുകൂടി അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ മാനസികമായിട്ട് നല്ല പോസിറ്റീവ് ആവുന്ന സമയത്ത് കുറച്ചുകൂടി പെട്ടെന്ന് ഹീലിംഗ് ആവും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന ചോദ്യം ഇതാണ്: മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ പ്രസ്തുത വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം കേട്ടോ, തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഈയിടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? തെറ്റിപ്പോയല്ലോ ചേട്ടാ. അത് വളരെ കോൺഫിഡന്റോട് കൂടി വിളിച്ചു പറഞ്ഞു, ഒന്നും ആലോചിക്കാതെ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം ശരിക്ക് കേട്ടില്ല എന്ന്
1: തോന്നുന്നു.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി
1: മേഡം, ഈ ഒരു ഇഷ്യൂ ഒന്ന് അത് റെക്ടിഫൈ ചെയ്യണം മേഡം.
0: ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം. ഓക്കെ ചേട്ടാ, താങ്ക് യു. നമസ്കാരം. ഓക്കെ, ആ കോള് കട്ടായി തോന്നു. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, അടുത്ത പ്രവേശന ചോദ്യം, അടുത്തതെന്നല്ല നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഈയിടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്?

0: ഹലോ, നമസ്കാരം. ആരാണ്?
1: പ്രീത കമ്പിൽ.
0: പ്രീത, പ്രീത ചേച്ചി കമ്പിൽ നിന്നാണ് അല്ലേ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നല്ലോ ചേച്ചി. കണ്ണൂർ കമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചേച്ചി? ഓക്കെ, ഇപ്പൊ വീട്ടിൽ നിന്നല്ലേ വിളിക്കുന്നത്? ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ. ഞാൻ എന്താണ് ചേച്ചി ചോദ്യം ചോദിച്ചത്? ചോദ്യം കേട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? അയ്യോ, അത് പറയാൻ പാടില്ലല്ലോ നമുക്ക്. നമ്മളെ നിബന്ധനയിൽ പെട്ടതാണ്. ചോദ്യം കേട്ടതിന് ശേഷം അതൊക്കെ ഒരു പദ്ധതിയെ പറ്റിയാണ് ചോദിച്ചത് ചേച്ചി. പറഞ്ഞത് മറ്റെന്തോ ആണ്. ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. പ്രിയശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്: മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഈയിടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? നമസ്കാരം,
2: ഞാൻ രാധ.
0: ചേച്ചി എത്ര നാളായി കേട്ടിട്ട്
2: കിട്ടുന്നില്ല.
0: ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ രാധ ചേച്ചി എവിടെ പോയി എന്ന്.
2: എവിടെയും പോയിട്ടില്ല,
0: അവിടെ തന്നെ ഉണ്ടല്ലേ. കിണവൊക്കെ തന്നെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
2: ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി.
0: അല്ലല്ലോ ചേച്ചി, തെറ്റിപ്പോയി.
2: അതല്ല.
0: അല്ല, ആരാണ് ഉത്തരം? ഗൂഗിൾ ചെയ്തിട്ടാണോ പറയുന്നത്?
2: അല്ലല്ല, ഞാൻ പേപ്പർ വായിച്ചിട്ട് എഴുതി വെച്ചു, അത് നോക്കിയിട്ടില്ല.
0: ആണോ? ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായി കേട്ടില്ലേ അല്ലേ? ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ശരി.

0: ആകാശവാണി ടെലിക്വിസ് എപ്പിസോഡ് നമ്പർ 182 തുടരുമ്പോൾ അടുത്ത മത്സരാർത്ഥിയാണ്. സ്വാഗതം. ആരാണ്?
1: മൃണാൾ.
0: കുറച്ച് നാളായല്ലോ മൃണാളിന്റെ ശബ്ദം കേട്ടിട്ട്.
1: ശബ്ദം കുറവാണ്, ഇപ്പോ ആകാശവാണിയില് വിളിക്കല് കുറവാണ്.
0: കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മളെ എപ്പിസോഡിലേക്ക് വിളിച്ചിട്ട് കുറച്ച് നാളായും തോന്നുന്നു അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: മാക്സ് കേരള പദ്ധതി.
0: അല്ലല്ലോ, തെറ്റിയിട്ടുണ്ട്. അല്ലല്ല, ചോദ്യം മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഈയിടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് എന്നതായിരുന്നു. അപ്പോൾ ഓക്കെ,
1: ഓക്കെ,
0: താങ്ക് യു, ശരി.

0: Takis, San Jerikiam, Sunamikapo. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ആകാശവാണി ടെലിക്യൂസ് 182-ാമത്തെ അധ്യായത്തിലെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥിയാണ്. സ്വാഗതം. ഹരിദാസൻ ചേട്ടാ നമസ്കാരം. ഉത്തരം പറഞ്ഞോളൂ. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 3-4 മത്സരാർത്ഥികൾക്ക് പറയാൻ കഴിയാത്തൊരു ഉത്തരമാണ് ഇപ്പോൾ ഹരിദാസൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ലോവർ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ ഈയിടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം. റിവൈവ് നവജീവനം എന്ന പദ്ധതിയാണ് കേരള സർക്കാർ ഈയിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്.

0: ഹരിദാസൻ ചേട്ടാ, അടുത്ത ചോദ്യം ഇതാണ്. ഈയിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനത്തിന്റെ പേര് എന്താണ്?
1: ഒരു
0: രക്ഷയില്ല. ചേട്ടന് പറയാൻ കഴിയുമെന്നായിരുന്നു വിശ്വസിച്ചത്.
1: ഇല്ല, വായിച്ചിട്ടുണ്ടാവും.
0: ഓർമ്മയിൽ നിൽക്കാത്ത പേരാണെന്നാണ് അല്ലേ?
1: ഓർമ്മയിൽ നിൽക്കാത്ത പോലെ എനിക്ക് ഓർമ്മയില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വായിച്ചിട്ടുണ്ട്, ന്യൂസിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ മെമ്മറിയില്ല.
0: അതൊക്കെ ഒന്ന് കുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർക്കും.
1: ഇല്ല, അങ്ങനെ കുറിച്ചിട്ടൊരു ഏർപ്പാട് ഇല്ല മേഡം. അതുകൊണ്ട്
0: കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്.
1: അതെ അതെ അതെ,
0: കേട്ടിട്ട് ഓർമ്മയിലുണ്ട്, അത് പറയും. അത്രയൊക്കെ തന്നെ അല്ലേ?
1: അതെ അതെ,
0: അതിലപ്പുറം ഒന്നും ബുദ്ധിമുട്ടാൻ കഴിയില്ല എന്നാണ് അല്ലേ?
1: അങ്ങനെയല്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രായം.

0: ഇപ്പോ.
1: ഓക്കേ ഓക്കേ ചേട്ടാ, പിന്നെ ഇതിനൊന്നും പ്രായമല്ല കേട്ടോ.
0: അല്ല അങ്ങനല്ല, അതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതേമാതിരി, പക്ഷെ ഇനി അത് ഓർമ്മയിൽ അങ്ങനെ നിൽക്കുന്നില്ല.
1: ഓക്കേ ചേട്ടാ, ഓക്കേ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: ഓക്കേ ഓക്കേ.
1: പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഈയിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനത്തിന്റെ പേരെന്താണ്? എന്താണ് ആ സംവിധാനം, ആ അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനം എന്നതാണ് ചോദ്യം. നമസ്കാരം. ആരാണ്?
0: നാരായണൻ
1: ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
0: അത് പറയാം, കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയ പോലെ. ബ്ലൂമിംഗ്?
1: അല്ലല്ലോ, ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ. തെറ്റിപ്പോയി, സാരമില്ല. പൂർണ്ണ ബോധ്യത്തോടു കൂടി പറഞ്ഞു തോന്നല്ലേ, അത് തന്നെയായിരിക്കും ഉത്തരം. ഒന്നുകൂടി പറഞ്ഞു.
0: ബ്ലൂമിംഗ്?
1: അല്ലല്ല, തെറ്റാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ കേട്ടതിൽ തെറ്റുപറ്റിയതാണോ എന്ന് വിചാരിച്ചിട്ടാണ് ആവർത്തിക്കാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ചേട്ടാ, സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. ഈയിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനത്തിന്റെ പേരെന്താണ്? എന്താണ് ആ അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനം?

0: ആകാശവാണി ടെലിക്വിസ് 182-ാമത്തെ അധ്യായത്തിൽ അടുത്ത മത്സരാർത്ഥിയാണ്, 13-ാമത്തെ മത്സരാർത്ഥിയാണ് എത്തിയിരിക്കുന്നത്. സ്വാഗതം.
1: ഇത് നവാസ് വള്ളിയെന്ന്.
0: നവാസെ, ഉത്തരം പറഞ്ഞോളൂ.
1: ഐറോവ് തസ്കർ.
0: ഐറോവ്
1: തസ്കർ.
0: ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ.
1: ഐറോവ്
0: ട്രൗട്ട് ആണ് ഉത്തരം. ഐറോവ് ട്രൗട്ട് എന്നതാണ് ഉത്തരം. പക്ഷേ നവാസ് ഇവിടെ പകുതി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഞങ്ങളെയൊക്കെ കൺഫ്യൂഷൻ ആക്കിയല്ലോ നവാസ്.
1: എന്താ ചെയ്യാ?
0: അപ്പൊ പകുതിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഐറോവ് ട്രൗട്ട് എന്നതാണ് ഉത്തരം. ഐറോവ് ട്രൗട്ട്. പ്രിയ ശ്രോതാക്കളെ, ഈയിടെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനം എന്താണ്, പേരെന്താണ് എന്നായിരുന്നു ചോദ്യം. ഐറോവ് ട്രൗട്ടാണ് കേരളം ആസ്ഥാനമായുള്ള കമ്പനിയാണ്. ഡീപ് ടെക് എന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നത്. അപ്പം നവാസ് ഈ ഉത്തരം പകുതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നവാസ് ശരി ഉത്തരം പറഞ്ഞതായിട്ട് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും, അത്രയേ ഉള്ളൂ അല്ലേ? കാരണം ഇത് പകുതി പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ഉത്തരം പൂർണ്ണമായും പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഉത്തരം പൂർണ്ണമായും പറഞ്ഞത്. അപ്പൊ ഓക്കെ നവാസ്, അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നതാണ് പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0979724600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0979725607. ആകാശവാണി ടെലിക്വിസ് അധ്യായം 182 തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം, സ്വാഗതം. ആരാണ്?
1: ഹലോ, ഉസ്മാൻ കൊടക്കാട്.
0: ഉസ്മാൻ കൊടക്കാട് അല്ലേ? ഓക്കെ. ചേട്ടൻ ചില എപ്പിസോഡുകളിലൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? കുറച്ചായാലും ഇപ്പൊ വിളിച്ചിട്ട്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: അറിയില്ല, എന്നാൽ ഞാൻ സുമാർ
0: പറയാം.
1: അല്ല,
0: ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നതാണ് ചോദിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നതായിരുന്നു ചോദ്യം.
1: ഓക്കെ,
0: താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.

0: നമസ്കാരം.
1: എന്റെ പേര് മജീദ്. ഉത്തരം പാട്ടബാക്കി, രാഷ്ട്രീയ നാടകം.
0: ഓക്കെ മജീദ്. മജീദ് മലപ്പുറം അല്ലേ?
1: അതെ അതെ.
0: ഓഫീസിൽ നിന്നാണോ വിളിക്കുന്നത്?
1: അതെ, ഓഫീസിൽ.
0: ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. മലപ്പുറത്ത് നിന്നുള്ള മജീദ് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ഇതാണ്, പാട്ടബാക്കി എന്നതാണ്. ആരുടെ രചനയാണെന്ന് അറിയാമോ? മജീദ് പോയോ? ഹലോ, ഹലോ, ഹലോ മജീദ്. മജീദിന്റെ കോള് കട്ടായിരിക്കുകയാണ്. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി പറഞ്ഞു. ഹലോ, കട്ടായിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. പാട്ടബാക്കി എന്ന നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. കെ ദാമോദരന്റെ രചനയാണ്. 1938 ഈ നാടകം അരങ്ങേറിയത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ ഒരു നാടകം കൂടിയാണ് പാട്ടബാക്കി എന്നത്.

പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാൻ നമ്പർ ഇതാണ്: 0497274600. ചോദ്യം ഇതാണ്: കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് പ്രവേശന ചോദ്യം.

0: നമസ്കാരം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
1: ദിൽന.
0: എന്താണ്?
1: ദിൽന.
0: ദിൽന.
1: ദിൽന.
0: ടിൽന അല്ലേ? ടിൽന എവിടുന്നാണ് വിളിക്കുന്നത്?
1: വയനാട്.
0: വയനാട്. എന്താണ് പഠിക്കുന്നത്?
1: ഞാൻ പ്ലസ് ടു സയൻസ്.
0: പ്ലസ് ടു സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ?
1: ഇല്ല, എക്സാം.
0: ആഹാ, ഓക്കെ. സ്കൂളിലെ ക്വിസ് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? അപ്പൊ ഇന്നാണോ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത്?
1: ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ കിട്ടാറില്ല.
0: കിട്ടാറില്ല അല്ലേ? എങ്ങനെയാ, അവിടെ നല്ല വ്യക്തമായി കേൾക്കാമോ? കണ്ണൂർ ആകാശം കിട്ടുന്നുണ്ട് അല്ലേ? വയനാട് എവിടെയാണ് ടിൽനയുടെ വീട്?
1: വയനാട് മാനന്തവാടി.
0: മാനന്തവാടി. അവിടെയൊക്കെ വ്യക്തമായി കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ ടിൽന, ഉത്തരം പറഞ്ഞോളൂ.
1: കേരള ടാഗോർ അല്ലേ?
0: ആ, കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്? അറിയില്ലെന്നോ? ഉത്തരം പറയാൻ വേണ്ടി അല്ലേ വിളിച്ചത്?
1: ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പേര് വായിക്കത്തില്ല,
0: കിട്ടുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോ ഏതോ എന്നാണ് എന്നതാണോ?
1: ഒരാളുണ്ട്, പക്ഷേ പേര് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല അല്ലേ? അപ്പൊ എന്തിനാണ് ടില്ല ഇത്രയും വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നത്? നമ്മുടെ ശ്രോതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിക്കണമായിരുന്നോ? ഓക്കെ ടില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക്യൂ. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്: കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്?

0: നമസ്കാരം.
1: എന്റെ പേര് മജീദ്. നേരത്തെ കോവിഡ് കെട്ടായി. ഇതിന്റെ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.
0: തീർച്ചയായിട്ടും റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള ടാഗോർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓ, മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും കവിതകളിലെ ദേശീയ ബോധവുമാണ് ഈ ഒരു വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത് അല്ലേ? ഒരുപാട് ദേശീയ ബോധം, അങ്ങനെയുള്ള ഒരുപാട് വരികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അല്ലേ? സ്വന്തമായിട്ട് ഒരുപാട് വരികളുണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം, അന്തരംഗം, അങ്ങനെയൊക്കെയുള്ള കുറെ വരികളുണ്ട് നമ്മളിൽ. ദേശീയ ബോധം ജനിപ്പിക്കുന്നതും ഒരുപാട് വരികൾ അങ്ങനെയുള്ളത് വള്ളത്തോൾ നാരായണ മേനോന്റേതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം. അങ്ങനെ ഒരുപാട് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്, കേരള ടാഗോർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നല്ല റേഞ്ചുള്ള ഏരിയയിലേക്ക് നോക്കൂ മജീദ്, നേരത്തെ പോലെ. അടുത്ത ചോദ്യം ഇതാണ്. രാജ്യത്ത് ആദ്യമായി ജനങ്ങളുടെ ചോദ്യോത്തരവേള നിയമസഭയിൽ കൊണ്ടുവരാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്?
1: ക്വസ്റ്റ്യൻ കേരളം.
0: യെസ്, റൈറ്റ് ആൻസർ ആണ് മജീദ് പറഞ്ഞിരിക്കുന്നത്.
1: ഗസ്
0: അടിച്ചതാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ലോകത്തെ എവിടെയുമുള്ള മലയാളിക്ക് നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും എന്നതാണ് ഇങ്ങനൊരു സംവിധാനം നിലവിൽ വരുന്നത് വഴി സാധിക്കുന്നത്. നിയമസഭയുടെ വെബ് പോർട്ടലിലൂടെയാണ് ഇത് സാധ്യമാക്കുക. ഇതിനായി നിയമസഭാ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ അംഗീകാരം കിട്ടേണ്ടതുണ്ട്. ഈ ഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു ഇത് നിലവിൽ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ.
1: ചോദ്യം
0: വിധി നിർണയിക്കുന്ന ചോദ്യം.

മജീദ് പോയില്ലല്ലോ, വീണ്ടും കട്ടായോ? ഹലോ, മജീദിന്റെ കോള് വീണ്ടും കട്ടായിരിക്കുകയാണ്. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹത്തിന്റെ കോള് കട്ടായിരിക്കുകയാണ്. നമ്മുടെ സമയവും ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അടുത്ത പ്രവേശന ചോദ്യത്തിലേക്ക് പോകാം.

പ്രവേശന ചോദ്യം ഇതാണ്. 2026 ജപ്പാൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? പ്രവേശന ചോദ്യം ഇതാണ്. 2026 ജപ്പാൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് എന്നതാണ് ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം. 0979 274 6007 എന്ന നമ്പറിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്. 0979 2956 007. പ്രവേശന ചോദ്യം ഇതാണ്. 2026 ജപ്പാൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്?

0: നമസ്കാരം.
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ധനുഷ്.
0: ധനുഷ്,
1: ആ
0: എവിടെ നിന്നാണ് ധനുഷ് വിളിക്കുന്നത്?
1: കണ്ണൂർ. കണ്ണൂര്?
0: കണ്ണൂർ എവിടെ നിന്നാണ്?
1: കണ്ണൂര് ഇവിടെ കിഴക്കേ കതിര്.
0: ഓക്കെ. ധനുഷ് എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
1: ഞാൻ പഠിക്കുകയാണ്.
0: പഠിക്കുകയാണോ? എന്താണ് പഠിക്കുന്നത്?
1: ടെൻത്തില്.
0: ടെൻത്തിലാണോ? ഇന്ന് സ്കൂളിൽ പോയില്ലേ ധനുഷ്?
1: ഇന്ന് പോയില്ല, ഇന്ന് സുഖമല്ലായിരുന്നു.
0: ആഹാ, എന്ത് പറ്റി, പനിയാണോ?
1: ആ, പനിയാ.
0: ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഉത്തരം പറയാം അല്ലേ, നമ്മുടെ സമയം കഴിയാറായിരിക്കാണ്.
1: ഓ ഓ,
0: ഉത്തരം പറഞ്ഞോളൂ.

0: സർവസൽക്കാരം.
1: യെസ്, ഉത്തരം ശരിയാണ്, റൈറ്റ് ആൻസറാണ് ധനുഷ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2026 ജപ്പാൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. കാർലോസ് അൽക്കാരസ് ആണ്, നമ്മുടെ കിഴക്കേ കതിരൂലിൽ നിന്നുള്ള ധനുഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ ഇനി എത്ര ചോദ്യമുണ്ട് ധനുഷ്?
0: രണ്ട്
1: ചോദ്യം. അപ്പൊ അറിയാല്ലേ, നമ്മളെ നിബന്ധനകളൊക്കെ അറിയാം, കേൾക്കാറുണ്ടല്ലേ. അത് ശരി. അപ്പോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓട്ടെ, ചോദ്യം ഇതാണ്. കേരളത്തിൽ പുതുതായി ബോസ്റ്റൽ സ്കൂളുകൾ സ്ഥാപിക്കാനിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ പുതുതായി ബോസ്റ്റൽ സ്കൂളുകൾ സ്ഥാപിക്കാനിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് വേണം,
0: അറിയില്ല.
1: പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ പോയതാണോ?
0: അല്ല, അറിയില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ വെച്ചിട്ട്.
1: പക്ഷെ സമയമില്ല എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഗസ് ചെയ്യാ അല്ലേ? അപ്പോ നല്ല, നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഓരോ 2-3 ചോദ്യത്തിലേക്ക് കടക്കുമ്പോഴേക്ക് സമയം പരിമിതമായിരിക്കും. പെട്ടെന്ന് ആ ഒരു സമയപരിധിക്കുള്ളിൽ ഉത്തരം പറയണം.
0: അപ്പൊ
1: ഏതായാലും ധനുഷ് വിളിച്ചതിൽ സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വിളിക്കുക. അപ്പോ സ്കൂൾ ഡേയ്സിൽ കേൾക്കാൻ പറ്റില്ല അല്ലേ ചൊവ്വാഴ്ചകളിൽ? അപ്പോ അങ്ങനെയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് കേൾക്കുക. ഓക്കെ മോനെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകാനിരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായി ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. കേരളത്തിൽ പുതുതായി ബോസ്റ്റൽ സ്കൂളുകൾ സ്ഥാപിക്കാനിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം തിരുവനന്തപുരത്തും കണ്ണൂരിലാണ് പുതുതായിട്ട് ബോസ്റ്റൽ സ്കൂൾ സ്ഥാപിക്കാനിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ബോസ്റ്റൽ സ്കൂൾ ഉള്ളത് എറണാകുളത്താണ്. ആക്ച്വലി അത് കണ്ണൂരിലായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. 1961 ബോസ്റ്റൽ സ്കൂൾ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബോസ്റ്റൽ സ്കൂൾ കണ്ണൂരിലായിരുന്നു സ്ഥാപിച്ചത്. പിന്നീട് അത് എറണാകുളത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ബോസ്റ്റൽ സ്കൂളുകൾ എന്ന് പറയുന്ന ആശയം ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കാം. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കുറ്റവാളികളായ യുവാക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബോസ്റ്റൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ദേശം അതാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ആകാശവാണി ടെലിക്യൂസ് 182-ാമത്തെ അധ്യായം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ ക്വിസ് മാസ്റ്ററായി കെ ദീപ. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി, ഒപ്പം അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, അതുൽ പ്രവീൺ, ജന്യ മുരളി, നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് ബാൻഡിൽ 120.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്പുറം, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ ഇപ്പോൾ ഉദിനൂർ തമ്പാന്മാരും സംഘവും അവതരിപ്പിച്ച തായമ്പക്ക് കേൾക്കാം.

0: ഉദിനൂർ തമ്പാന്മാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ഷോഹറിൽ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നൽകുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം വേണം. വലുത് ബാക്കിയുണ്ട്, 5000 ബാക്കിയുണ്ട്. പുതിയൊരു സ്ഥലം വാങ്ങിയാലും വേണ്ട. കഴിഞ്ഞ മാസം വാങ്ങിച്ചത് ഒന്നുള്ളി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കും, ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യും, സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണും.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, ലവ് ജീവിതം ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഓൾമാസ് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം, ശ്രമിക്കാം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിലും തയ്യാറായിക്കോളൂ,
1: ഞാൻ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം, ശ്രമിക്കാം. ഞായറാഴ്ചകളിൽ
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ച

0: എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാത്യ ഡൗൺലോഡ് ചെയ്യുക.
1: പ്രേക്ഷകരെ ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. പാതിര മയക്കത്തിൽ പാട്ടൊന്ന് കേട്ടേൻ, പല്ലവി പരിചിതമല്ലോ. ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, ഈണമിട്ടത് രവീന്ദ്രൻ. യേശുദാസിന്റെ സ്വരം.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമുദ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
2: നീ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിവിടാനുള്ള നിർത്തണേ, നല്ല ക്ഷീണം.
3: ഞാനത് അങ്ങോട്ട് പറയുന്നു, നല്ല ക്ഷീണം.

0: പക്ഷെ അത് ചൂടല്ലേ, ഇടയ്ക്ക് മഴ പെയ്യുന്നതിന് ചൂടിന് ഒരു കുറവില്ല.
1: ആ അതെ അതെ, ഭയങ്കര ചൂട് തന്നെ. ചേട്ടാ രണ്ടിര് നല്ല മധുരമുള്ളത് നോക്കി എടുക്കണേ.
2: ആ ശരി സാർ.
1: നല്ല മധുരമുള്ള ചേച്ചി.
0: ആ അതെ അതെ, നീ അവിടെ നോക്കി എന്തോരം കഴിക്കുന്നുള്ള
2: എന്ത് ചെയ്യാനാ, ഈ കരിക്ക് വെട്ടി കഴിഞ്ഞാ പിന്നെ ഇത് ഇവിടെ തന്നെ കിടക്കും. ഇത് വിടുന്നിടത്ത് മാറ്റാൻ പെടുന്ന പാൾ ഒന്നും പറയണ്ട. 4 സെന്റ് പുരയുടെ മാത്രമുള്ള ഞാനിത് ഇവിടെ കൊണ്ടിടാനാ.
1: ചേട്ടാ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഈ കരിക്കുന്നതിനെ നല്ല ജൈവവളമാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനാ പോകുന്നത്. ചേട്ടോ
2: വരണമെന്ന് ആഗ്രഹമുണ്ട്. 2 മിനിറ്റ് നിൽക്കാവോ? ആ കാണുന്നതായ വീട് മോനെ ഒന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇപ്പൊ എത്താം.
1: ചേട്ടനെത്തി, നമുക്ക് പോവാം.

0: ആ നമ്മൾ എത്തിയട്ടോ, ഇറങ്ങിക്കോ.
1: ആ ദാ ഇറങ്ങി. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇനി ഈ കരിക്കുന്നോണ്ട് കുന്നുകൂടി കിടന്നുള്ള ബുദ്ധിമുട്ടെന്ന് മാറി കിട്ടുമല്ലോ.
2: ക്ലാസ് തുടങ്ങാറായെന്നാ തോന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം.
3: ശ്രദ്ധിക്കുക, ഉടനെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബിയുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അറിയിക്കുകയാണ്.
4: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം, കരിക്കും തൊണ്ടിനെ എങ്ങനെ നല്ല ഒരു ജൈവവളമാക്കാം, അതുപോലെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. നമുക്കറിയാം, നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രധാന ജൈവ മാലിന്യമാണ് കരിക്കുന്തോണ്ട്. പ്രധാനമായും നഗരങ്ങളിലെ കരിക്ക് വിപണന കേന്ദ്രങ്ങളിൽ കരിക്കിൻ വെള്ളത്തിന്റെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന തൊണ്ടുകളാണ് ജൈവ മാലിന്യമായി തീരുന്നത്. കരിക്കിൻ വെള്ളം ഏറെ ഗുണങ്ങളുള്ള ഒരു പ്രകൃതിദത്ത പാനീയമാണ്. കരിക്കിൻ കാമ്പിനും കരിക്കിൻ വെള്ളത്തിനും നഗരങ്ങളിൽ നല്ല വിപണിയുണ്ട്. പ്രത്യേകിച്ച് വേനൽ മാസങ്ങളിൽ കരിക്ക് വിപണി കൂടുതൽ സജീവമാകുന്നുണ്ട്. കരിക്കിന്റെ മൊത്തം ഭാരത്തിന്റെ

65% തുമ്പിന്റെ ഭാരം. അതിനാൽ കരിക്കിന്റെ ഉപയോഗം കൂടുന്നതോടെ ജൈവമാലിന്യമായി കൂടുതൽ അളവിൽ തൊണ്ട് നിക്ഷേപിക്കപ്പെടുന്നു. ജൈവ വസ്തുക്കളുടെ

0: ഇത് മറ്റ് പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. തന്മൂലം പകർച്ചവ്യാധികൾ കൂടുതലാകും. ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കരിക്കിൻ തൊണ്ടുകളെ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ വിപത്തുകൾ പലതാണ്. അതിനാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നഗരപ്രദേശങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളുടെ ശാസ്ത്രീയമായ സംസ്കരണം. എന്നാൽ മാലിന്യമെന്ന് നമ്മൾ കരുതുന്ന കരിക്കിൻ തൊണ്ട് കൃത്യമായി സംസ്കരിക്കാനായാൽ അവയിൽ നിന്ന് മികച്ച ജൈവവളവും നദീ മിശ്രിതവുമൊക്കെ ഉത്പാദിപ്പിക്കാനാകും. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും തൊണ്ടിൽ നിന്ന് ഗുണമേന്മയുള്ള ജൈവവളം ഉത്പാദിപ്പിക്കുന്നതിനും കൂടാതെ സസ്യങ്ങൾക്കുള്ള വളർച്ചാ മാധ്യമമായ നടീൽ മിശ്രിതം അഥവാ പോട്ടിംഗ് മീഡിയയുടെ ഘടകമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള ഗവേഷണ പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടത്തുകയുണ്ടായി. സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം വെള്ളായിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക കോളേജിലെ അഗ്രോണി വിഭാഗത്തിലാണ് ഈ രണ്ട് പഠനങ്ങളും നടന്നത്. 2023-25 കാലഘട്ടത്തിൽ നടന്ന ആദ്യ പരീക്ഷണത്തിൽ കരിക്കിൻ തൊണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചിട്ടപ്പെടുത്തി. ഇതിനായി പലതരം കമ്പോസ്റ്റിംഗ് രീതികൾ പരീക്ഷിച്ചു. മെഷീൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച കരിക്കിൻ തൊണ്ടിനൊപ്പം ജൈവവസ്തുക്കളായ കോഴിക്കാരം, ചാണകം, കുമ്മായം, റോഫോസൈറ്റ് എന്നിവയും ട്രൈക്കോഡർമ ആസ്കരകം എന്ന മിത്ര ജീവാണുമിശ്രിതവും അനുയോജ്യമായ അളവുകളിൽ ചേർത്ത് കൊടുത്തുള്ള കമ്പോസ്റ്റിംഗ് രീതിയാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തി. ഈ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ 2 മാസത്തിനുള്ളിൽ തന്നെ ഗുണമേന്മയുള്ള കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് തയ്യാറായി. കമ്പോസ്റ്റിന്റെ സിഎൻ റേഷ്യോ അഥവാ കാർബൺ നൈട്രജൻ അനുപാതം 14 എന്ന നിലയിൽ ഏറെ അനുകൂലമായിരുന്നു. കൂടാതെ സസ്യപോഷണത്തിന് പ്രയോജനമാകും വിധം സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടവുമായിരുന്നു. ഈ കമ്പോസ്റ്റ് പ്രധാന സസ്യമൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയിൽ മികച്ചു നിന്നു. കൂടാതെ സൂക്ഷ്മമൂലകങ്ങൾ ഇരുമ്പ്, സിങ്ക്, കോപ്പർ എന്നിവയും ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റിൽ നല്ല അളവിലുണ്ടായിരുന്നു. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും കമ്പോസ്റ്റിന്റെ മറ്റൊരു ഗുണമേന്മ സൂചികയായ ഡീഹൈഡ്രജനേസ് എൻസൈമിന്റെ ഉയർന്ന അളവും ഇത്തരം കമ്പോസ്റ്റിൽ കണ്ടെത്തി. പച്ചക്കറി വിളയായ ചീരയിൽ ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ജൈവവളമായി ഉപയോഗിച്ചപ്പോൾ ഉയർന്ന വിളവും ഗുണമേന്മയും ലഭിച്ചു. തുടർന്ന് 2024-26 കാലഘട്ടത്തിൽ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണത്തിൽ സസ്യങ്ങൾക്കുള്ള മികച്ച നടീ മിശ്രിതം തയ്യാറാക്കാൻ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കി. ആദ്യ പഠനത്തിലെ തന്നെ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ, അതായത് വിഘടിപ്പിച്ച കരിക്കിൻ തൊണ്ടിൽ ജൈവവളങ്ങൾ, ജീവാണുമിശ്രിതം, കുമ്മായം എന്നിവ ചേർത്ത് കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി. തുടർന്ന് നടീൽ മിശ്രിതത്തിൽ ചാണകപ്പൊടിക്ക് പകരമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണഫലങ്ങൾ പഠിച്ചു. നമുക്കറിയാം, സാധാരണ രീതിയിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ചാണ് നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. എന്നാൽ മണ്ണ്, മണൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് ലഭ്യത കുറവുണ്ട്. അതിനാൽ മണ്ണിന്റെയും മണലിന്റെയും അളവ് കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ മണൽ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും വ്യത്യസ്ത അളവുകളിൽ കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താണ് നടീൽ മിശ്രിതങ്ങൾ തയ്യാറാക്കിയത്. പഠനഫലമായി മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ്, കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന നടീൽ മിശ്രിതം ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി. ഈ മിശ്രിതത്തിൽ കൃഷി ചെയ്ത തക്കാളിക്ക് നല്ല വിളവ് കിട്ടി. കൂടാതെ തക്കാളിക്ക് ശേഷം വളമൊന്നും നൽകാതെ തന്നെ ചീര കൂടി വളർത്തിയെടുക്കാനും മെച്ചപ്പെട്ട വിളവ് ഉൽപാദനം ലഭ്യമാകാനും സാധിച്ചു. മണ്ണ്, മണൽ എന്നീ ഘടകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനാൽ കരിക്കിൻ കമ്പോസ്റ്റ് അധിഷ്ഠിത നടീൽ മിശ്രിതത്തിന് ഭാരം കുറവാണ്. അതിനാൽ മട്ടുപാവ് കൃഷി അല്ലെങ്കിൽ ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ടെറസ് കൃഷിക്കായി ഭാരക്കുറവുള്ള നടീൽ മാധ്യമങ്ങൾ ആവശ്യമായി വരുന്ന നഗര കർഷകർക്ക് ഈ മിശ്രിതം ഏറെ ഉപയോഗപ്രദമാണ്. നഗരങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ മൂല്യവർദ്ധനം നടത്താമെന്നും അത് നഗര കർഷകർക്ക് ജൈവവളമായും നടീൽ മിശ്രിതമായും ഒക്കെ ഉപയോഗപ്പെടുത്താമെന്നും വെള്ളായി കാർഷിക കോളേജിലെ ഈ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കരിക്കിൻ തൊണ്ടിനെ എങ്ങനെ നല്ലൊരു ജൈവവളമാക്കാം, അതുപോലെ തന്നെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങൾ എല്ലാവരും ഇതുവരെ കേട്ടത്. ഏറെ ഉപകാരപ്രദമായ ഈ ക്ലാസ് നയിച്ചത്

കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാ പി. നാം പാഴാക്കി കളയുന്ന കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റായി നമുക്ക് ഇനി മുതൽ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം. നല്ലൊരു വളമായി അത് മാറും. ഈ ക്ലാസ് ശ്രമിച്ച എല്ലാവരും ഇനി മുതൽ കരിക്കിൻ തൊണ്ട് പാഴാക്കാതെ കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കണം എന്നുകൂടി അറിയിക്കുന്നു.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത നാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സുരക്ഷ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നു ക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന്റെ മാതൃകയാവുകയാണ് മുഖ്യമന്ത്രി. ആധാർ കാർഡിൽ 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് സൗജന്യമായി പുതുക്കുന്നതിന് 2027 സെപ്റ്റംബർ വരെ അവസരം. ആധാർ ആപ്പിലൂടെ സൗജന്യമായി 31 ഡിസംബർ വരെ ജനങ്ങൾക്ക് ഇമെയിൽ ID ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും.

പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് സർക്കാർ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ 6 ആഴ്ചയ്ക്കകം തുക നൽകണം. പിന്നീട് ഈ തുക ഉത്തരവാദികളായ SIയിൽ നിന്നും 4 പോലീസുകാരിൽ നിന്നുമായി സർക്കാരിന് തിരിച്ചു പിടിക്കാമെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. തോട്ടമേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. കേന്ദ്ര ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശങ്ങൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കി. കുട്ടികളുടെ വിഷയങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് വെബ്സൈറ്റിലുള്ളത്. FM പ്രധാന വാർത്തകൾ.

0: professor Rajni Abi. Indian openers Shefali Verma was named the ICC Women's Player of the Month for September 2026 following incredible title-winning outings in the Women's Asia Cup and the Asian Games. On the other hand, Indian captain Shubman Gill was named ICC Men's Player of the Month. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് തൃശൂർ ജില്ലാ വൃത്താന്തം.
2: നാല് നാളുകൾ നീണ്ടുനിന്ന ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ കിരീടം തൃശൂർ ഈസ്റ്റ് ഉപജില്ല സ്വന്തമാക്കി. 169 പോയിന്റ് നേടിയാണ് തൃശൂർ ഈസ്റ്റ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 154 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. ആതിഥേയരായ കുന്നംകുളം ഉപജില്ല 129 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്തും എത്തിച്ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ റവന്യൂ വകുപ്പിന് സാധിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 24-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുപ്പിളിയം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമ തടസ്സങ്ങളില്ലാത്ത എല്ലാ അപേക്ഷകളിലും അതിവേഗം നടപടി സ്വീകരിച്ച പട്ടയങ്ങൾ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദവും തുടർച്ചയുള്ളതുമാക്കുന്നതിനായി തണ്ടർ ക്ലബ് അധ്യാപക കോർഡിനേറ്റർമാർക്കുള്ള പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. എക്സൈസ് വിമുക്തി മിഷൻ, തൃശൂർ ഡോൺ ബോസ്കോ ഡ്രീം പദ്ധതി, ജില്ലാ നിയമസേവന അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെന്റ് മേരീസ് കോളേജിൽ നടന്ന പരിശീലന പരിപാടിയിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള 81 അധ്യാപകർ പങ്കെടുത്തു. കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകാൻ അധ്യാപക കോർഡിനേറ്റർമാരെ പ്രാപ്തരാക്കുക, വിദ്യാർത്ഥികളിൽ ലഹരി നിയമങ്ങളുടെ അവബോധമുണ്ടാക്കുക എന്നിവയായിരുന്നു പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ വഴിയിൽ നാം ഉയരുന്നു നാടുണരുന്നു എന്ന മുദ്രാവാക്യമുയർത്തി ഒക്ടോബർ 2 മുതൽ 15 വരെ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമ്മേളനത്തിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം രാജഞ്ചേരി പല്ലൻ എംഎൽഎ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എം മേഘ വകുപ്പ് പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നടത്തി. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാജഞ്ചേരി പല്ലൻ എംഎൽഎ നിർവഹിച്ചു. തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. എംഎൽഎ 2024-25 എസ് ടി ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും രാജഞ്ചേരി പല്ലൻ എംഎൽഎ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുജാത ദിനാചരണ സന്ദേശം നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഡിഎംഒ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ലളിതകല അക്കാദമിയെ ലോകോത്തര നിലവാരമുള്ള സാംസ്കാരിക സ്ഥാപനമാക്കി ഉയർത്തുന്നതിനാവശ്യമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാൻ അക്കാദമി ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. അക്കാദമി ചെയർപേഴ്സൺ പ്രൊഫസർ പ്രകാശ് മൂർത്തിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ആസ്ഥാന മന്ദിരത്തിൽ ചേർന്ന പ്രഥമ യോഗത്തിലാണ് സമഗ്രമായ പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയത്. മഹാത്മാഗാന്ധി സന്ദർശിച്ച കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ചിത്ര ശില്പ ഡിജിറ്റൽ മീഡിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ചിത്രകലാരംഗത്തെ മൺമറഞ്ഞ മാസ്റ്റേഴ്സിന്റെ ലോകോത്തര കലാസൃഷ്ടികൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കുന്ന ആർട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്ക് തുടക്കമിടും. പുതിയ കാലത്തിന്റെ സാധ്യതകൾക്കും ആവശ്യകതകൾക്കും അനുരൂപമായ കലാസൃഷ്ടികൾ നടത്തുന്നതിന് കണ്ണൂരിലെ കലാഗ്രാമത്തിലും കിളിമാനൂരിലെ രാജരവിവർമ്മ സ്മാരകത്തിലും ക്യാമ്പുകളും സെമിനാറുകളും സംഘടിപ്പിക്കും. സെൻസസ് 2027 രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി ജില്ലാ ചാർജ് തല ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഒക്ടോബർ 12 മുതൽ 15 വരെ തൃശൂർ കളക്ടറേറ്റിലെ ILDM ഹാളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പിലാക്കുന്ന സെൻസസിന്റെ രണ്ടാംഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച വിശദാംശങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിനായി പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി സ്വയം വിവരങ്ങൾ നൽകാവുന്നതാണ്. അല്ലാത്ത പക്ഷം എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിനും മാലിന്യ പരിപാലനത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനേഷ് നിർവഹിച്ചു. മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക, ശാസ്ത്രീയ ശേഖരണവും സംസ്കരണവും ഉറപ്പാക്കുക, പുനരുപയോഗവും പുനഃസംക്രമണവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ

0: പ്രധാന ലക്ഷ്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിതകർമ്മസേന, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സംയോജിത പങ്കാളിത്തത്തോടെ സുസ്ഥിരമായ മാലിന്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ: 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും, ആർ ജോസ് പ്രകാശുമായുള്ള അഭിമുഖം, 7:20 കമ്പോള ഗതാഗതം, 7:35 സയൻസ് കഫേ, ലോകോത്തര ഗവേഷകരിൽ ഉൾപ്പെട്ട പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിലെ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബൈജു കെ വിജയൻ, പാലയാർ ഡോക്ടർ ജാനകിയമ്മ ക്യാമ്പസിലെ മോളിക്കുലർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനി സത്യൻ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്കും ആറളം ചിത്രശലഭ സംഗീതവും സംയുക്തമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളെ കുറിച്ച് കേൾക്കാം. 8:00 കാവ്യ കേൾവി, 8:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും ഫ്രാൻസിന ഫ്രാൻസിസ് സംസാരിക്കുന്നു, 9:30 നവരാത്രി സംഗീതോത്സവം 2026, ശ്രീമതി രാധിക കണ്ണന്റെ സംഗീത കച്ചേരി, ശ്രീ ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ ശ്രീ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ ശ്രീ അനിൽകുമാർ ഖഡം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഭാഗ്യശീലൻ ചാനാട്. 6:00 പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, അക്കിത്തത്തിന്റെ കരതലാമലകം എന്ന കവിത ആലാപനം കെ എം ഭാരതി. 6:15 അർച്ചന, ഇതിൽ നവരാത്രി നാലാം ദിവസം എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ച നവാകരണ കൃതി. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശവാസികൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പരിച സംഘടന സമർപ്പിക്കുന്ന മാടായി പ്രമേയം, തെയ്യാട്ട ഭൂമിയിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മനുഷ്യാവകാശ രേഖ പറയുന്നത്. അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സെലവാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരുന്നു. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേ, ക്രൂഡ് ഓയിലിന്റെ കാണപ്പുറങ്ങൾ, പശ്ചിമ ആഫ്രിക്കയിലെ ഖാനയിലുള്ള എക്സ്പ്രോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓപ്പറേഷൻ സൂപ്പർവൈസറും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ വിമൻ മോഹൻ പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാതിരി, 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 എൻ എച്ച് എം സ്പോൺസേർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ഗാനലോക വീഥികളിൽ, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 സ്വാമി കേശവാനന്ദ ഭാരതി, ശാരദ ബാർക്കൂൾ, എസ് ശ്രീനിവാസമൂർത്തി എന്നിവർ പാടിയ തുളു ഗാനങ്ങൾ, 12:40 ആരോഗ്യരീതി, ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം, എന്റെ ഡോക്ടർ ഡോക്ടർ മരിയ എ ജോസുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഒരുമണിക്ക് പല്ലവി അനുപല്ലവി തത്സംരക്ഷണം, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, 5:00 ഹിന്ദി പാഠം, 5:15 ചെണ്ടമേളം, അവതരണം കോറോം വി ഉണ്ണികൃഷ്ണ മാരാരും സംഘവും, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞായറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:00 രാത്രി 7:55 ചലച്ചിത്ര ഗാനങ്ങൾ, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 ഹരിതവീതി, കർഷകനും എംപാനൽ ഷൂട്ടറുമായ കാസർഗോഡ് കളാറയ്ക്ക് അരവിന്ദാക്ഷൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ, തുടർന്ന് കപ്പേ കാന്തേലിയും, 7:20 അങ്കണം, 7:45 മലയാളത്തിൽ.

0: വാർത്തകൾ. 8 മണിക്ക് സ്റ്റോണി സ്റ്റാർ ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:30 പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസരംഗം. 9:30 നവരാത്രി സംഗീതോത്സവം. 2026 പ്രിൻസ് രാമവർമ്മയുടെ സംഗീതശ്രീ. 11 സ്പോട്ട്ലൈറ്റ്. ഈ നിലയത്തുനിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹികളെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന് ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് വൈശ്വിക അനിശ്ചിതതാനാം മധ്യേപി ഭാരതസ്യ ആർത്ഥിക വികാസഃ സുദൃഢതയാ പ്രതിഷ്ഠിതഃ. അത്രാവസരെ നവദില്യാം ബ്ലൂംബർഗ് ആർത്ഥിക മഞ്ചം അസൌ സംബോധിതവാൻ. ദീപാവലി പർവണ അനന്തരം ചയനിതീഷു ഫീഡ്വയം വ്യവഹാരേഷു MDR ശുൽക്കം പ്രവർത്തിഷ്യത്തെ. ലഡാഖ ഭാരതസ്യ അഭിന്നമംഗം ചീനസ്യ പ്രത്യാഖ്യാനേന ന പരിവർത്തതെ യഥാർത്ഥമിതി നവദില്യാഃ ദൃഢപ്രതിപാദനം. അന്താരാഷ്ട്രീയ മുദ്രാകോശേന ദ്വിസഹസ്രതമസ്യ ഷഡ്വിംശതി സപ്തവിംശതി വർഷായ ഭാരതസ്യ ആർത്ഥിക വികാസാനുപാതഃ 7% യാവത് വർദ്ധിതഃ. അപി ച അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് സമിത്യാ സിതംബര മാസസ്യ മാസോത്കൃഷ്ട ക്രീഡക പുരസ്കാരായ ഷെഫാലി വർമ്മ ശുഭമൻ ഗിൽ ഇത്യേതൌ ചിതൌ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് കേന്ദ്ര സർവകാരേണ സ്വകീയ ശാസന ദൃഷ്ടികോണെ കാര്യ സംസ്കൃതൌ ച സശക്തീകരണായ സാമർഥ്യം ഇതി സിദ്ധാന്തഃ അംഗീകൃതഃ. നവദില്യാം ബ്ലൂംബർഗ് ന്യൂ ഇക്കോണോമി ഫോം ഇതി ആർത്ഥിക മഞ്ചം സംബോധയതാ പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് ജാഗതിക അനിശ്ചിതതാനാം മധ്യേപി ഭാരതസ്യ ആർത്ഥിക പ്രഗതി അതീവ ദൃഢാവസ്ഥായാം അഗ്രേസരാ വർത്തതേ. സ അവോചത് യത് ഭാരതസ്യ വികാസഃ സാമൂഹിക പ്രഗതൌ സഹഭാഗ്യവസരേഷു ച ആധാരിതഃ അസ്തി. പ്രധാനമന്ത്രി അഗ്രെ അവദത് യത് സർവകാരസ്യ നിരന്തര പ്രയാസ അസ്തി യത് ഭാരതസ്യ സാമർഥ്യം വിശ്വസ്യ അന്യദേശേഭ്യഃ അപി അവസരാണാം നൂതനദ്വാരാണി ഉദ്ഘാടയേത്. സഹ അവോചത് യത് സാമർഥ്യം കേവലം അഗ്രെ ഗമനസ്യ ക്ഷമതാ നാസ്തി അപി തു അന്യേഷാം സശക്തീകരണസ്യ ക്ഷമതാ വർത്തതേ. ശ്രീമോദിനാ ഉക്തം യത് വർത്തമാനേ യുഗേ അംഗീയശക്തിഃ അസ്യ രൂപാന്തരണസ്യ പ്രമുഖ ചാലക രൂപേണ ഉദിതാ. യാസ്യ ദൃഷ്ടികോണസ്യ വിസ്താരേ മഹതീം ഭൂമികാം നിരവഹതി യഥ ച ഭാരതേ വിപുലാൻ അവസരാന് സ്രിയതി.
2: ഭാരത് മദർ ഓഫ് ഡെമോക്രസി ഹൈ. ഭാരത് മേ 100 സേ ഊപർ ഭാഷായേ ഹൈ. കരീബ് 80,000 രജിസ്റ്റർഡ് ന്യൂസ് പേപ്പർ ഓർ പബ്ലിക്കേഷൻസ് ഹൈ. 1,000 സേ ജ്യാദാ സാറ്റലൈറ്റ് ടിവി ചാനൽസ് ഹൈ. ഹമാരേ യഹാം അലഗ് അലഗ് മുദ്ദോ പർ ഖുൽകർ ബഹസ് ഹോതി ഹൈ. അലഗ് അലഗ് ദൃഷ്ടികോണോ പർ ജനത ചർച്ച കർത്തി ഹൈ. ഓർ വർത്തമാൻ സമയ മേ ഇസ്മേ ജിസ്നേ ഏക് ബഡി ഭൂമിക നിഭായി ഹൈ വോ ഹൈ ഡിജിറ്റൽ പവർ.
1: പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് യദാ കദാപി വിശ്വസ്മൈ സ്ഥിര സ്തംഭസ്യ ആവശ്യകതാ ഭവതി തദാ ഭാരതം സ്വദായിത്വം അനുഭൂയ സഹായ ഹസ്തം പ്രസാരയതി. ശ്രീമോദിനാ സൂചിതം യത് അദ്യ ഭാരതേ ദ്വിസഹസ്രാധികാനി വൈശ്വിക ക്ഷമതാ കേന്ദ്രാണി സന്തി യാനി സമ്പൂർണ വിശ്വസ്യ വാണിജ്യിക സംസ്ഥാഭ്യഃ സേവാഃ പ്രയച്ഛന്തി. പ്രധാനമന്ത്രി അവോചത് യത് ഭാരതം ലോകതന്ത്രസ്യ ജനനീ അസ്തി യത്ര ശതസംഖ്യാധികാഃ ഭാഷാഃ പ്രായഃ 80,000 പഞ്ജീകൃതാനി സമാചാരപത്രാണി പ്രകാശനാനി ച സഹസ്രാധികാഃ ച ഉപഗ്രഹ ദൂരദർശനവാഹിന്യഃ സന്തി. ശ്രീമോദിനാ വിശേഷതയാ പ്രതിപാദിതം യത് വിഗതേ ദശകെ ഭാരതേന 25 കോടി ജനാഃ നിർധനരേഖാതഃ ബഹിഃ നിഷ്കാസിതാഃ.
2: പവർ കെ പർപ്പസ് പർ ജോ ഫോക്കസ് ഹൈ യഹീ സോച് ഗവർണൻസ് മേ ഭീ ജറൂരി ഹൈ. സർക്കാർ കെ പാസ് അതോറിറ്റി ഹൈ ലേക്കിൻ ഇസ്കാ ഉദ്ദേശ് യേ നഹീ ഹോനാ ചാഹിയേ കി ദേശ് കാ നാഗരിക് സിസ്റ്റം പർ ഹീ നിർഭർത ഹോ ജായേ ബൽക്കി ഇസ്കാ മക്സദ് യേ ഹോനാ ചാഹിയേ കി ദേശ് കെ നാഗരിക് സക്ഷം ഹോ സശക്ത ഹോ ഓർ ഭാരത് ഇസീ റാസ്തേ പർ ചൽ റഹാ ഹൈ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66th ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആദ്യം തിരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാളെ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ്.

0: പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ബിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത് വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ
2: ഇൻസ്റ്റഗ്രാം
0: യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ എം ഡി ആർ നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജി എസ് ടി കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് എഫ്ഐആറിനെതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ഇഡി കോടതിയിൽ എതിർത്തു. തോട്ടമേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടമേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ജി വി രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ

0: ഘടകങ്ങൾ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1150 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂയെന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം SK. 16 നിയമസഭയുടെ 2nd സമ്മേളനത്തിലെ 2nd ദിനം വലിയ ഏറ്റുമുട്ടലുകളൊന്നുമില്ലാതെ സൌഹൃദപരമായാണ് സമാപിച്ചത്. പ്രധാനമായും നിയമ നിർമ്മാണത്തിനായി ചേർന്ന സഭയിൽ ചോദ്യോത്തരവേള തർക്കങ്ങളില്ലാതെ തന്നെ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ മരുന്നുക്ഷാമവും ചികിത്സാ പിഴവുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ഉന്നയിച്ച് പ്രതിപക്ഷാംഗം KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷം അവതരിപ്പിച്ച അതേ വിഷയമാണെന്നും പറയുന്ന പ്രശ്നങ്ങളൊന്നും ആരോഗ്യവകുപ്പിലില്ലെന്നും ഒഴുക്കൻമട്ടിൽ മറുപടി പറഞ്ഞാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ ആവശ്യം തള്ളിയത്. കഴിഞ്ഞ മാർച്ചിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് പെർച്ചേസ് ഓർഡർ നൽകിയില്ല. ഇടത് സർക്കാർ മരുന്ന് കമ്പനികൾക്ക് വലിയ കുടിശ്ശിക വരുത്തിയെന്ന് പറഞ്ഞ മന്ത്രി 24 മരുന്നുകൾക്ക് പ്രതിസന്ധിയുണ്ടെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ഏജന്റുമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും പരിഹാസത്തോടെ പ്രതികരിച്ചത് സഭയിൽ ബഹളത്തിനിടയാക്കി. എന്തു പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ജനം നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനെന്ന് ചോദിച്ച KV സുമേഷ് സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങളെങ്കിലും മന്ത്രി മനസ്സിലാക്കണമെന്നും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒപ്പം നടക്കുന്നതെല്ലാം രാഷ്ട്രീയ സ്ഥലമാറ്റങ്ങളാണെന്നും ഇതിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനിടെ ഗൌരവമുള്ള വിഷയത്തിൽ പരിഹാസത്തോടെ പ്രതികരിച്ച ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. ഇങ്ങനെയാണോ മന്ത്രി മറുപടി പറയേണ്ടതെന്നും പരിണിതപ്രജ്ഞനായ സ്പീക്കർ ഇങ്ങനെയാണോ സഭ നിയന്ത്രിക്കുന്നതെന്നും വിമർശിച്ചു. മന്ത്രി മറുപടി പറഞ്ഞ രീതിയെക്കുറിച്ച് സ്പീക്കർ പരാമർശിക്കേണ്ടതായിരുന്നുവെന്നും പിണറായി സഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ സമീപനം ആത്മാർത്ഥതയില്ലാത്തതാണ്. ചില മരുന്നുകൾക്ക് കുറവല്ലാതെ ക്ഷാമമില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഈ കുറവ് തന്നെയല്ലേ ക്ഷാമം എന്നും പിണറായി ചോദിച്ചു. മരുന്ന് ക്ഷാമത്തിന് പിന്നിൽ സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുമായുള്ള ഡീലുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. തുടർന്ന് ശൂന്യവേളയിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആശുപത്രികളുടെ നവീകരണത്തെക്കുറിച്ചും N ശക്തനെയും ദേശീയപാതയുടെ വികസനം ത്വരിതപ്പെടുത്തുന്നത് സംബന്ധിച്ച് KN ബാലഗോപാലിന്റെയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾക്ക് ആരോഗ്യമന്ത്രി K മുരളീധരനും പൊതുമരാമത്ത് മന്ത്രി PK ബഷീറും മറുപടി പറഞ്ഞു. കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ 2024 മാർച്ചിൽ അവസാനിച്ച കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടും സഭയുടെ മേശ പുറത്തുവച്ചു. വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പുകൾ ഉൾപ്പെടെ കേരള സർക്കാരിന് സാമ്പത്തിക സേവനങ്ങൾക്ക് കീഴിൽ വരുന്ന വകുപ്പുകളുടെ അനുവർത്തന ഓഡിറ്റുകളുടെ സുപ്രധാന ഫലങ്ങളാണ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾ അവസാനിപ്പിച്ച് ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന വയോജന ക്ഷേമ ബിൽ മുഖ്യമന്ത്രി V.D. സതീശനാണ് സഭയിൽ അവതരിപ്പിച്ചത്. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന വയോജന ക്ഷേമ ബില്ലിൽ വയോജനങ്ങളെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയും ശുപാർശ ചെയ്യുന്നുണ്ട്. ഉപേക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ മക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ, നിയമപരമായ അവകാശികൾ എന്നിവർ പരിചരണ കേന്ദ്രത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ മുതിർന്നവരെ അവരുടെ അനുമതിയില്ലാതെ എത്തിക്കുന്നത് കുറ്റകരമാണ്. കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരണ കേന്ദ്രത്തിലെ ജീവനക്കാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്.

പരിചരണ കേന്ദ്രം നടത്തിപ്പുകാർ അന്തേവാസിയുടെ സ്വത്ത് കൈവശപ്പെടുത്തിയാലും 3 വർഷം വരെ തടവും 50,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പരിചരണ കേന്ദ്രം നടത്തൽ 1 വർഷം വരെ തടവോ 25,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷാർഹമായ കുറ്റമാണ്. വയോജന നിയമപ്രകാരമുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും വിചാരണ 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും നടക്കുക. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സംവിധാനങ്ങളും സ്ഥാപിക്കും. വയോജന ക്ഷേമ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായി തിരുവനന്തപുരം ആസ്ഥാനമായി സംസ്ഥാന മുതിർന്ന പൌര സംരക്ഷണ യൂണിറ്റും ജില്ലാതലത്തിൽ സംരക്ഷണ ഫോറവും യൂണിറ്റും രൂപവത്കരിക്കും. വയോജനങ്ങൾ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നതിന് പ്രാഥമിക പരിഗണന, മുതിർന്ന പൌരന്മാരുടെ പരാതികൾക്ക് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസർ, പരിചരണ കേന്ദ്രങ്ങൾക്ക് രജിസ്ട്രേഷൻ, നിശ്ചിത നിലവാരവും പരിചരിക്കുന്നവർക്ക് പരിശീലനവും സർട്ടിഫിക്കറ്റും, ഒപ്പം താമസിച്ച് പരിചരിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ മുതിർന്ന പൌര സൈബർ സെൽ, ഏകോപന ഓഫീസർ എന്നിവ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. സൈബർ തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി, ഇൻഷുറൻസ്, ദീർഘകാല പരിചരണ പരിരക്ഷ എന്നിവയും ബില്ലിൽ ഉറപ്പ് നൽകുന്നു. അവകാശികളില്ലാത്ത അന്തേവാസി വിൽപത്രം തയ്യാറാക്കാതെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് മരിച്ചാൽ സ്വത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടും. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, മറ്റ് നാഡി രോഗങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി സർക്കാർ തല പരിചരണ കേന്ദ്രം, വിധവ, ഭിന്നശേഷി, ഉപേക്ഷിക്കപ്പെട്ടവർ, അതിക്രമത്തെ അതിജീവിച്ച സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ പരിചരണ കേന്ദ്രങ്ങളിൽ മുൻഗണന, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രത്യേക സംസ്ഥാന കരുതൽ നിധി തുടങ്ങിയവയാണ് ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് നിർദ്ദേശങ്ങൾ. ഇതിനിടെ വിവാദമായ മന്ത്രിമാരുടെ സ്വകാര്യ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പ്രതികരിച്ചു. 4 മാസത്തിനിടെ 9 മന്ത്രിമാർ വിദേശയാത്ര നടത്തിയത് സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്വന്തം ചെലവിലാണ് മന്ത്രിമാർ വിദേശയാത്ര നടത്തിയതെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സ്പോൺസർഷിപ്പും പാരിതോഷികവും സ്വീകരിച്ചാണ് മന്ത്രിമാർ യാത്ര ചെയ്തതെങ്കിൽ അത് ചട്ടലംഘനമല്ലേ എന്ന ചോദ്യത്തിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന ഉത്തരമാണ് മുഖ്യമന്ത്രി നൽകിയത്. 9 മന്ത്രിമാരിൽ കൂട്ടത്തിൽ മന്ത്രി പി സി വിശ്വനാഥിന്റേത് മാത്രമാണ് ഔദ്യോഗിക യാത്രയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയുടെ പൂർണ്ണ ചെലവും വഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ദിവസം വിദേശത്ത് തുടർന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിയാണ്. അനുമതിയോടെയും അല്ലാതെയും 5 രാജ്യങ്ങളിലാണ് മന്ത്രി കെ എം ഷാജി പര്യടനം നടത്തിയത്. കേരളത്തിന്റെ പുറത്തുനിന്ന് എത്തുന്ന ക്രഷർ മെറ്റീരിയലുകളുടെ വരവ് നിലച്ചത് മൂലമുണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും സംസ്ഥാനത്തെ ഹോളോ ബ്രിഡ്ജ് നിർമ്മാണ മേഖലയുടെ വിതരണ സംവിധാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇത് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനും ഉൽപാദന സ്തംഭനത്തിനും കരാറുകാർ നേരിടുന്ന പ്രതിസന്ധിക്കും ഉൽപാദനക്ഷമതയിൽ ഇടിവിനും കാരണമായിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയെ അറിയിച്ചു. ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രതിസന്ധി മൂലം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഹോളോ ബ്രിഡ്ജ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 27 യൂണിറ്റുകളാണ് പ്രവർത്തനരഹിതമായതെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈ എടുത്തു വരികയാണെന്നും ജി സ്റ്റീഫൻ, പി എ മുഹമ്മദ് റിയാസ്, പി പി സുമോ, ഒ എസ് അംബിക എന്നിവരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്തെ ബാറുകളുടെ നിയമലംഘനങ്ങൾക്കും വഴിവിട്ട ഇടപാടുകൾക്കും എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ കൂട്ടുനിൽക്കുന്നതായി ലഭിച്ച പരാതികൾ പരിശോധിച്ചിട്ടുണ്ടെന്നും പരിശോധനയിൽ എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ ഇത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി എം ലിജു സഭയെ അറിയിച്ചു. ബാർ ഹോട്ടലുകൾ നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് തുറക്കാനും രാത്രി വൈകി പ്രവർത്തിക്കാനും കോട്ടയം ചങ്ങനാശ്ശേരി മേഖലകളിൽ ചില ഉദ്യോഗസ്ഥർ അനുവാദം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 28 എക്സൈസ് കമ്മീഷണർ നേരിട്ട് കോട്ടയം ഡിവിഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ എം മാനുവൽ, ലാലു തകർച്ചൻ, പ്രവീൺ ശിവാനന്ദ്, സന്തോഷ് ടി, ഷിജു കെ, സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് വിഷാഖ് എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ നിയമസഭയിൽ പ്രതിപക്ഷ അംഗം വി ജോയ് ഫൈബർ ലാത്തി കൊണ്ടുവന്നത് സംബന്ധിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നൽകി. നേരത്തെ ഒരു ബില്ലിന്റെ ചർച്ചാവേളയിൽ ഒരംഗം 2 കുപ്പി ബിയർ സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും കഞ്ചാവ് വേട്ട സംബന്ധിച്ച ചർച്ചാവേളയിൽ ഒരംഗം കഞ്ചാവ് പൊതി സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും സഭ ഈ നടപടിയെ അപലപിക്കുകയും അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ സഭയിൽ കൊണ്ടുവരരുതെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടപ്രകാരം സഭയിൽ ആയുധങ്ങൾ കൊണ്ടുവരാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. ആരോഗ്യ കാരണങ്ങളാലല്ലാതെ
വാക്കിംഗ് സ്റ്റിക്ക് പോലും സഭയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നിരിക്കെ ഫൈബർ ലാത്തി പോലുള്ള വസ്തുക്കൾ സഭയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. നിങ്ങൾ കേട്ടത് നിയമസഭയിലെ

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവൻ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധന ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ് സമർത്ഥനായ കർഷകൻ.
1: കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽമുടക്കിൽ താരതമ്യ കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒരു കാർഷിക സംരംഭമാണ് കൂൺകൃഷി. ആരോഗ്യഗുണങ്ങൾ ഏറെയുള്ള കൂണിന് ഇന്ന് വിപണിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിലും മികച്ച വരുമാനം നൽകുന്ന സംരംഭം എന്ന നിലയിലും കൂൺ കൃഷി കർഷകർക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൂൺ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഇന്ന് സാധിക്കുന്നു. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: കേരളത്തില് ഏറെ പ്രചാരമായി മാറിയതാണ് കൂൺ കൃഷി. ഇന്ന് നിരവധി ആൾക്കാർ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒക്കെ ഈ കൂൺ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂണിന്റെ ഉൽപാദനവും ഉപഭോഗവും നമ്മുടെ സംസ്ഥാനത്ത് കൂടി കൂടി വരികയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചൊരു മേഖലയാണ് ഈ കൂൺ കൃഷിയും അതുപോലെ തന്നെ അതിന്റെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഒക്കെ. ഈ മേഖലയിൽ ഉണ്ടായ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരാമർശിക്കാം.
5: നമുക്ക് കൂൺ കൃഷിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു കൂൺ കൃഷിയിൽ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു ഓലപ്പൊടിയും കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന കൂൺ വിഭവങ്ങളെ നമ്മുടെ നാടൻ വിഭവങ്ങളായിട്ട് നമ്മുടെ വീട്ടിലെ തോരനും മെഴുക്കും അത്തരത്തിലുള്ള വിഭവങ്ങളായി നാം കഴിച്ചുകൊണ്ടിരുന്ന കൂണ് ഒരുപക്ഷെ ഇന്ന് വലിയ മാറ്റങ്ങൾ. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ ഇന്ന് വൻകിട ഹോട്ടലുകളിൽ നൂചന തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം കൃഷിയിലും മാറി. കൃഷിയിൽ നിന്ന് ഹൈടെക് ഫാമുകളായി അവിടെ നമുക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, ഓരോപ്പുരയിൽ നിന്ന് നമ്മളിന്ന് ഹൈടെക് ഫാമുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ഹൈബ്രിഡ് ഇനം വിത്തുകൾ നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റി കൂൺ വിത്തുകൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വർഷത്തിലെ എല്ലാ സമയവും മഴക്കാലത്തും ചൂടുള്ള സമയത്തും ഒക്കെ നമുക്ക് ചിപ്പിക്കൂണും പാൽക്കൂണും ഒക്കെ ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിത്തുകൾ നമുക്ക് ഇന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള റാ മെറ്റീരിയൽ, ഉദാഹരണത്തിന് നമ്മൾ വൈക്കോലിലും മരപ്പൊടിയിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മളിന്ന് കുറച്ചുകൂടി എളുപ്പവും ആയാസരഹിതവും ലാഭകരവുമായിട്ടുള്ള മഷ് പെല്ലറ്റ് പോലുള്ള പുതിയ

0: വിഭവങ്ങളിലേക്ക് നമ്മൾ.
1: അങ്ങനെ വന്നപ്പോൾ കൃഷി കുറച്ചുകൂടി എളുപ്പമായി, സൗകര്യപ്രദമായി, സുരക്ഷിതമായ വിളവ് കിട്ടുന്ന ഒരു കൃഷിയായി കൂൺ കൃഷി മാറി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ, കൂൺ പുരകളിലുണ്ടായ മാറ്റം. നമുക്കറിയാം, നമ്മൾ നന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലത്ത് നമ്മൾ സ്പ്രേയർ കൊണ്ട് നനച്ചിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം നമുക്ക് ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉണ്ടായി, മിനിസ്റ്റുറിയേഷനും നമ്മൾ ഈ പറയുന്ന ഫോഗറും അങ്ങനെ തുടങ്ങി പലതരത്തിലൊക്കെ നമുക്കൊരു ചേഞ്ച് തോന്നുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയിലേക്ക് എത്തി, കുറഞ്ഞ ജലം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ആധുനിക രീതിയിലുള്ള നനയാണ് ഇന്ന് കൂൺപുരകളിൽ നനയ്ക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് എത്ര ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കൂൺ കൃഷി ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അൾട്രാസോണിക് മിസ്റ്റ് മേക്കറിലൂടെ നമുക്ക് ഇന്ന് വെട്ടം ക്ലൈമറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം കൂൺ കൃഷിക്ക് തണുപ്പ് വളരെ പ്രധാനമാണ്. തണുപ്പ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ജലാംശം, ഈ വായുവിലെ ജലാംശത്തിന്റെ അളവ് കൂടുന്ന ഒരു ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ഈ സംവിധാനം ഉപയോഗിച്ച് നാം കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു എത്ര ചൂടുള്ള ഒരു പ്രദേശത്തെയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡ്യൂട്ടിയാക്കി മാറ്റും. അങ്ങനെ നമുക്ക് ഏതൊരു സ്ഥലത്തും കൂൺ കൃഷിയാം. പ്രത്യേകിച്ച് കൂൺ കൃഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു ഇൻഡോർ കൃഷിയാണ്. മറ്റു കൃഷികളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആണ്, നമ്മൾ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂൺ കൃഷി ആദ്യമായിട്ട് ഒരു പോളി ഹൗസിനുള്ളിലേക്ക് ഇൻഡോർ ആയി കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പുതുമഴയത്ത് മിന്നലുള്ളപ്പോ നമ്മുടെ പ്രകൃതിയിൽ പൊടുന്നതിനെ പൊട്ടി മുളച്ച് പെട്ടെന്ന് ക്ഷണഭങ്കുരമാണ് കൂണ്. അപ്പൊ ആ പുതുമഴയത്തുള്ള കാലാവസ്ഥ, കൂണ് രൂപാന്തരപ്പെടാൻ അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യാൻ ഉണ്ടാകുന്ന ആ സാഹചര്യം, കൃത്രിമമായി നമ്മളൊരു മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡോറിനകത്തേക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ 100 മേനി വിളവ് നമുക്ക് കിട്ടുകയാണ്.
2: നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവരുടെ ഒരു കൂടുതൽ വ്യവസായം പോലെയും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഒരു ഭാഗത്തായിട്ട് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഒരു ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങൾ അഫോർഡബിൾ ആണോ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ?
1: പുര ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇത് ബഡ്ജറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് ഹൈടെക് ആക്കാം. ഞങ്ങളൊരു ആശയം ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്, നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തിലോ കോഴിക്കൂടോ നമ്മൾ എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന ആ അതിനെ നമുക്ക് കൂൺപുരയായി മാറ്റാം. അവിടെ നമുക്ക് പോളി വൈറ്റ് നെറ്റ് കൊണ്ട് പോളി ഹൗസ് ഉണ്ടാക്കി, അതൊരുപക്ഷെ നമ്മുടെ പരിമിതപ്പെട്ട സ്ഥലത്ത് നമുക്ക് ആ പ്രദേശത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എണ്ണം ചിലപ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കുള്ള സ്പേസ് ഏതാണോ അത് നമ്മൾ കൂൺപുരയായി മാറ്റുകയാണ്. അല്ലാണ്ട് ഹൈടെക് കൂൺപുര എന്ന് പറയുമ്പോൾ ആ പേരുകൊണ്ട് അർത്ഥമാക്കുന്ന മാതിരി അതിനകത്ത് വലിയൊരു ചെലവ്
2: ഇല്ല.
1: നമ്മൾ ആ ചുരുങ്ങിയ സ്ഥലത്തെ നമ്മൾ ഹൈടെക് കൊണ്ട്
2: അതായത്
1: ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, മനുഷ്യനെ പോലെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആണ്, സസ്യങ്ങളെ പോലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നതല്ല. അവിടെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമാണ് അത്. അപ്പൊ നമ്മൾ ഇൻഡോർ കൃഷി ഒരു റൂമിനകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടെ വായു സഞ്ചാരം, ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ ആവശ്യമാണ്, അടഞ്ഞ റൂമുകളാവാം. അതുകൊണ്ട് തന്നെ പോളി വൈറ്റ് നെറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വായു സഞ്ചാരം സാധ്യമാകുന്ന നെറ്റുകൾ ഉപയോഗിച്ച്, എന്നാൽ മറ്റ് ഈച്ചയും പ്രാണിയും ഒന്നും കടന്നു കയറാത്ത, നാം കൊടുത്ത ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ അതിന്റെ ഹ്യൂമിഡിറ്റിയെ നമുക്ക് മണിക്കൂറുകളോളം അതിനകത്ത് നമുക്ക് നിലനിർത്തിപ്പോണം. അതിന് പറ്റിയ രീതിയിലുള്ള കൂൺപുര അവിടെയാണ് നമ്മൾ ഹൈടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർക്കറ്റിലൂടെ നമ്മുടെ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഹൈടെക് ഫാമുകൾ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി ഇന്ന പ്രദേശം തന്നെ നമുക്ക്, അങ്ങനെയൊന്നുമില്ല. നമ്മളായിരിക്കുന്നിടം, നമുക്ക് എവിടെയാണോ നമുക്ക് പരിമിതപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമ്മളിപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സാഹചര്യങ്ങളാണ് ഈ ഹൈടെക് എന്ന്
2: ഉദ്ദേശിക്കുന്നത്.
1: അല്ല, ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം, നമ്മളിപ്പോ ഒരു പരമ്പരാഗത മാർഗത്തിലൂടെയുള്ള ഒരു ഷെഡ് നമുക്കറിയാം, നമ്മൾ ഓരോ പുരകളോ അങ്ങനെ ഒരു പുര നമ്മൾ ചെയ്താൽ അതിന്റെ മെയിൻ്റെനൻസ് ചാർജ് നമുക്ക് വളരെ കൂടുതലാണ്. നമുക്ക് ഓരോ വർഷത്തിലും അത് വീണ്ടും നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ഒരു വട്ടം നമ്മളൊരു ഷെഡ് നിർമ്മിക്കപ്പെട്ടാൽ അത് ഏറ്റവും കുറഞ്ഞത് 25 വർഷമെങ്കിലും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 1 ടൈം

0: മുടക്കിൽ നമുക്ക് ഒരു മൂലധനത്തിൽ അവന് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകണം. വീണ്ടും ഷെഡ് പണിയാനാണെങ്കിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അനിശ്ചിതമായിട്ടുള്ള ഷെഡുകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതലായാലും അതിന് വളരെ വർഷങ്ങളോളം നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കാം എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് സാധ്യമാണ്.
1: ടോപ്പിലെ റൂഫിന് പകരം ഷീറ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ?
0: നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ സിപ്പോളിംഗ് ഷീറ്റ് അതുപോലുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെയും ലോങ് ലൈഫുള്ള അലുമിനിയം ഷീറ്റുകളോ അതുപോലുള്ള ഷീറ്റുകൾ ഇട്ട് ചെയ്യുന്നതിനോടാണ് നമുക്ക് ഓട് നല്ലതാണ്. ഓട് നമുക്ക് നല്ലതാണ്, കുറച്ചുകൂടി നാച്ചുറൽ ഇത് കിട്ടും. ഓട് ഫ്രെയിം ചെയ്തിട്ട് അതിന് സീലിംഗ് കൊടുക്കണം. കാരണം ഓട് ഹ്യൂമിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അതിനകത്ത് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ ഇത് ഹ്യൂമിഡിറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു സീലിംഗ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഏത് കൂമ്പലേക്കും ഷീറ്റാണെങ്കിലും ഏതാണെങ്കിലും ഒരു നമ്മൾ ഭിത്തി നിർമ്മിക്കുന്ന മാതിരി സീലിംഗ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇന്ന് അതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ഉൽപാദനത്തിൽ ഒരു മികവ് ഉണ്ടാവുന്നുണ്ടോ?
0: ഉൽപാദനത്തിൽ ഒരു വർധനവുണ്ട്. അതിന് കാരണം മൂന്നാല് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ നമ്മുടെ ഷെഡുകളിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൃത്യമായി അളന്ന് തൂക്കി കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ അവിടെ അത് കൃത്യമായ അളവിൽ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വിളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം നാം കൃഷി ചെയ്യുന്ന വിത്ത് അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് വിത്തുകൾ കുറച്ചുകൂടി ഉൽപാദനക്ഷമത വർദ്ധിച്ച വിത്തുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റിസർച്ച് സ്റ്റേഷനുകളിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക സർവകലാശാലകൾ അതുപോലെ തന്നെ ഐസിആറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആ ഗവേഷണങ്ങളൊക്കെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഉൽപാദനം വർദ്ധിപ്പിക്കുക; രണ്ട്, കൂണിന്റെ ഹാർവെസ്റ്റിന് ശേഷം വിളവെടുപ്പിന് ശേഷമുള്ള സൂക്ഷിപ്പ് കാലാവധി കൂട്ടുക. അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കൂൺകൃഷിക്കകത്ത് കൂൺകൃഷി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ രണ്ട് വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്ന്, ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനത്തിൽ വർധന ഉണ്ടാവുള്ളൂ. അതാണ് അതിനകത്ത് ഒന്ന്. രണ്ട്, കൂൺ വളരെ പെട്ടെന്ന് ചീത്തയായി കേടായി പോകുന്ന ഒരു സംഭവം. അത് എത്ര കണ്ട് നമുക്ക് കൂണിന് ലൈഫ് കൂട്ടാൻ പറ്റും. ഹാർവെസ്റ്റിങ്ങിന് ശേഷം സ്റ്റോറേജ് ലൈഫ് കൂട്ടാം. അത് നാച്ചുറലി എത്ര മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതിനനുസൃതമായിട്ടുള്ള പുതിയ വെറൈറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ പാൽക്കൂട് പൊതുവിൽ നമുക്ക് 4-5 ദിവസം പുറത്തിരിക്കും. പക്ഷെ ചിപ്പിക്കൂണിലും അത്തരത്തിലുള്ള വെറൈറ്റികൾ ഇപ്പൊ നമുക്കുണ്ട്. കുറെ ടെമ്പറേച്ചർ കൂടിയ അന്തരീക്ഷത്തിൽ കുറച്ച് ചൂട് കൂടി പോയാൽ പോലും വിളവ് തരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റികളുണ്ട്.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യവൽക്കരണം, സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രമൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ വലിയ വലിയ സൂപ്പർ സ്റ്റോറുകളിലൊക്കെ വലിയ മാളുകളിലും ഒക്കെ ഇന്നത് വിൽപ്പനയ്ക്കായി എത്തുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. അത് കർഷകർക്ക് നല്ലതാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെ, എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്?
0: ഇവിടെ നമുക്ക് കൂൺ പ്രിയരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നാം ഒരു ഭക്ഷണ വസ്തു നാം കഴിക്കുന്നത്. ഒന്ന്, അതിന്റെ ഗുണം. കൂൺ ഒരു നല്ല ഗുണമുള്ള ഒരു ഭക്ഷണമെന്ന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂണ് ധാരാളം കഴിക്കുന്നതിന് ഒരു കാരണം അതിന്റെ അകത്തുള്ള ഗുണങ്ങൾ തന്നെയാണ്, പോഷകമൂല്യങ്ങൾ തന്നെയാണ്. രണ്ട്, നമ്മളൊരു ഭക്ഷണം നിത്യോപയോഗമായി മാറണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് മാറണം. നമുക്കറിയാം, രുചികരമാവണം, ആകർഷണീയമാവണം. അത് നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ നമ്മൾ ആകർഷിക്കണം, ടേസ്റ്റ് ആക്കണം. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഒറ്റ കാര്യം മാത്രം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചിക്കന്റെ ഒരു കടന്നു കയറ്റമാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അളവിൽ ചിക്കൻ കടന്നു കയറിയിരിക്കണം നമ്മുടെ കൾച്ചറിൽ. അവിടെ നമുക്ക് ഇന്ന് മഷ്റൂം എടുത്തിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മഷ്റൂം എടുത്ത് സ്ലൈസ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ച് പുരട്ടി. കാരണം ഇതൊരു മാംസത്തിന്റെ ചേരുവകളാണ് നമുക്ക് ഈ കൂണിൽ ചേരേണ്ടത്. അത് ചേർത്ത് ചിക്കൻ 65 ഉണ്ടാവുന്ന അതേ മസാലപ്പൊടി ഈ കൂണിലേക്ക് നമ്മൾ പുരട്ടി അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ച് ഒരല്പം ടേസ്റ്റ് ആക്കിയിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ ശേഷം തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നമുക്ക് ചിക്കൻ 65 പകരം നമുക്ക് മഷ്റൂം 65 ആയി. ഒരുപക്ഷെ നമ്മൾ ഒരു വട്ടം അത് കഴിച്ചാൽ ചിക്കനിലുണ്ടാക്കുന്ന വിഭവങ്ങളെക്കാളും നമുക്ക് ടേസ്റ്റിയാണിത്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളുടെ ഒരു ചേഞ്ച് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും കൂടുതൽ കൂണ് വാങ്ങുന്നത്. പരമ്പരാഗതമായി നാം നേരത്തെ കഴിച്ച ആ തോരനും മിഴുക്കിൽ നിന്ന് ഇന്ന് നമ്മൾ പുതിയ വിഭവങ്ങളിലേക്ക്, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷി ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ്. അപ്പൊ നമുക്ക് ദൈനംദിനം അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ്, ഇഷ്ടം, അവരുടെ ആകാംക്ഷ, അതൊക്കെ നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്.
1: ഈ കർഷകരെ ഈ മേഖലയിലേക്ക് വരണമെങ്കിലേ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ.
0: ഞങ്ങൾ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂൺ കൃഷിയിലെ പരിശീലനം പോരാ, കൂൺ കൃഷിയിൽ എങ്ങനെ അത് വിഭവങ്ങളാക്കണം. ഒരു കർഷകൻ നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുമ്പോൾ 100 കൂൺ കഴിക്കുന്ന കൂൺ പ്രിയന്മാർ നമ്മളുണ്ടായി. അതുകൊണ്ട് തന്നെ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നതിനോടൊപ്പം ബൈ പ്രോഡക്റ്റിന്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൂൺ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അത് നമുക്ക് രണ്ടു തരത്തിലാണ് ഉൽപ്പന്നങ്ങൾ. ഒന്ന്, നമ്മൾ ദൈനംദിനം നമുക്ക് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ദൈനംദിനം വീടുകളിൽ ഉപയോഗിക്കുന്ന, ഇപ്പൊ കൂൺ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ 65 പകരം മഷ്റൂം 65 അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറായിട്ടും അങ്ങനെ നമുക്ക് കട്ട്ലറ്റ് ആയിട്ടും സമോസ ആയിട്ടും കേക്കായിട്ടും ഐസ്ക്രീമായിട്ടും ബിസ്ക്കറ്റായിട്ടും ഒക്കെ നമുക്ക് കൂണിന് നമുക്ക് ഉപയോഗിക്കാം. അതിനപ്പുറം നമുക്ക് വ്യാവസായിക സാധ്യതയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പോവാം, നമുക്ക് വ്യാവസായികമായി അത് അങ്ങനെയുള്ള വിഭവങ്ങളിലേക്ക്, അതും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂൺ ഡ്രൈ പൗഡർ ചെയ്തിട്ട്, കൂൺ സൂപ്പ് പൗഡർ ചെയ്തിട്ട്, അങ്ങനെയുള്ള ഫ്രയാംസുകൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് കൂണിന്റെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കൂണ് ശരിക്കു പറഞ്ഞാൽ കേരളം നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം. അപ്പൊ നമുക്ക് കേരളത്തിലെ ഒരു മുഖ്യധാര കൃഷിയായിട്ട് നമുക്ക് കൂണിനെ കൊണ്ടുവരാം. അത് നമുക്കൊരു വലിയ തൊഴിലിടം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരുപക്ഷെ ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, ഒത്തിരി സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, വായ്പകളിൽ, കാർഷിക വായ്പകളിൽ കൂൺ കൃഷിയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ചില ബാങ്കുകളിലെങ്കിലും അവരുടെ പഴയകാല നോംസുകളൊന്ന് തിരുത്തേണ്ടി വരും. കൃഷി എന്ന് പറയുമ്പോൾ അത് ഏക്കർ കണക്ക് സ്ഥലത്താണ് കൃഷി. പക്ഷെ നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. നമുക്ക് അഗ്രികൾച്ചറിൽ കൃഷിയിൽ വെജിറ്റബിളിലായാൽ പോലും നമ്മൾ ഇന്ന് അപ്പോഴും നമുക്ക് ഏക്കറിലാണ് സെന്റിനാണ് സബ്സിഡി എന്ന് പറയുന്നത് മാറി നമ്മൾ ക്രോപ്പിന്റെ എണ്ണത്തിന് സബ്സിഡി കൊടുക്കേണ്ട സമയത്തേക്ക് എത്തി. നമ്മളിപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷിയാണ് നമ്മുടെ ഈ ഹൈടെക് കാലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഒരു പരിഷ്കൃത ഒരു അതിനകത്ത് കർഷകനെ സഹായിക്കാൻ വേണ്ടി അത് വേണ്ടി വരും.
1: മാറേണ്ടതാണ്.
0: നമുക്കിന്ന് 1 ഹെക്ടർ 6 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ക്രോപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ നമുക്ക് വെറും 1 സെന്റിനകത്ത് നമുക്ക് ഇന്ന് ഹൈടെക് രീതിയിൽ കൃഷി ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ആ 1 ഹെക്ടർ 6 കൊടുക്കുന്ന സബ്സിഡി ഇപ്പോഴും ടാക്സ് റെസീറ്റ് 1 ഹെക്ടർ 6 കൊടുക്കുമ്പോൾ കിട്ടുന്നതേ സബ്സിഡി ഉള്ളൂ എന്ന് പറയുമ്പോൾ കർഷകൻ പുറകോട്ടടിക്കും. കാര്യം ഇന്നത്തെ യൂത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് കൃഷിക്കാരനെ നമ്മൾ സഹായിക്കണം. സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ, ലോണ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ
1: ഒരുപാട്
0: മാറ്റങ്ങൾ വരണം. കാരണം ഈ കാലത്തിന്റേതായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഉപോൽപ്പന്നങ്ങളിൽ ഈ ബൈ പ്രോഡക്റ്റിൽ പരിശീലനം കുറച്ചുകൂടി കൊടുക്കണം. ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം പുതിയ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. അത് രണ്ടു തരത്തിലും, ഒന്ന് നല്ല നമ്മുടെ നിത്യോപയോഗ ഭോജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒന്ന്, രണ്ട് നമുക്ക് ലോങ് ലൈഫുള്ള നമുക്ക് വലിയ ബിസിനസ് കച്ചവടത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള വലിയ വിഭവങ്ങൾ നമുക്ക് പ്രോഡക്റ്റുകളാക്കി മാറ്റണം. അതങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. എങ്കിലും നമുക്ക് ഈ മേഖലയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ മേഖലയിൽ കുറച്ചുകൂടി
1: കൊണ്ടുവരണമെങ്കിൽ
0: ഈ ബൈ പ്രോഡക്റ്റിൽ കൂടി കുറച്ചുകൂടി പരിശീലനമൊക്കെ കൊടുത്ത് അതിൽ ശ്രദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം.
2: ശാസ്ത്രീയ അറിവുകളും കഠിനാധ്വാനവും വിപണിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കൈമുതലാക്കി കൂൺ കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്ക് വിജയത്തിന്റെ പുതിയ വഴികൾ തുറക്കാൻ ഈ അഭിമുഖ സംഭാഷണം ഉപകാരമാകും. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കുന്നു. ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ജോസ് പ്രകാശിന്റെ ഫോൺ നമ്പർ പറയാം. 9037 2 4 8 1 8 5.

0: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
0: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,700 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84

0: 4,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് കിൻഡലിന് 24,000 രൂപ മുതൽ 27,200 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,400 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർപസ്കുലാർ മൈക്കോറേസ? കൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും സഹായിക്കുന്ന മികച്ച ഒരു ജൈവവളമാണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ ഒരു ജീവാണുവളമാണിത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കണ്ണൂർ.

ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.

ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 27,330 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,330 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,500 രൂപ, തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 14,000 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ. തേങ്ങാപ്പിണക്ക് കിൻഡലിന് കണ്ണൂർ 3,600 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 5,600 രൂപ, തലശ്ശേരി തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 5,100 രൂപ, കാസർഗോഡ് 5,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 68,500 രൂപ, കാഞ്ഞങ്ങാട് 69,000 രൂപ, കാസർഗോഡ് 67,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 26,500 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 36,000 രൂപ, കാഞ്ഞങ്ങാട് 46,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 35,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,600 രൂപ, തലശ്ശേരി 6,700 രൂപ, തളിപ്പറമ്പ് 6,300 രൂപ, കാഞ്ഞങ്ങാട് 6,200 രൂപ, കാസർഗോഡ് 7,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട നൂറെണ്ണത്തിന് കണ്ണൂർ 580 രൂപ, തളിപ്പറമ്പ് 620 രൂപ, തലശ്ശേരി 595 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 3,800 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹർപ്പൽ അങ്കേസാദ്. അപകട സാധ്യതാ കാര്യങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.

0: ഇന്ന് 7:35 സയൻസ് കഫെ. ലോകോത്തര ഗവേഷകരിൽ ഉൾപ്പെട്ട പയ്യന്നൂർ സ്വാമി ആനന്ദ് തീർത്ഥ ക്യാമ്പസിലെ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബൈജു കെ വിജയൻ, പാലയാട് ഡോക്ടർ ജാനകി എം എൽ ക്യാമ്പസിലെ മോളിക്യുലർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനീഷ് സത്യൻ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് വനം വന്യജീവി വകുപ്പ് വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്ക് ആറളം ചിത്രശലഭ സംഗീതവും സംയുക്തമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളെക്കുറിച്ച് കേൾക്കാം ഇന്ന് 7:35 സയൻസ് കഫയിൽ.
1: ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ വിശദമായി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡാറ്റ, അറിവ്, നവീകരണം എന്നിവ 21ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
1: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
0: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവം എന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: Any society which comes under the grip of the substance abuse in any way, it is

0: killing of the whole generation. If we can't clean our society, if we are not successful in Nasha Mukt, then we will have a huge challenge for Viksit Bharat.
1: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആന്റ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്കി നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 ഒക്ടോബർ 13 തുടക്കമിട്ട പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 വർഷം തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ടുവയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യാകപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യ.

0: താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.

0: ലോകോത്തര ഗവേഷകരിൽ ഉൾപ്പെട്ട പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബൈജു കെ വിജയൻ, പാലയാട് ഡോക്ടർ ജാനകി അമ്മ ക്യാമ്പസിലെ മോളിക്കുലർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനി സത്യൻ എന്നിവരുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിലൂടെ കേട്ടല്ലോ. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്.
1: ഡോക്ടർ ബൈജു പറഞ്ഞു, നമ്മുടെ സയന്റിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ കോളേജിൽ അധ്യാപകനായി വരുന്നതിന് മുന്നേ ഒരു ശാസ്ത്ര സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച്.
2: ഞാൻ 2008 മുതൽ 2011 വരെ ആയിരുന്നു എന്റെ പോസ്റ്റ് ഡോക്ക് USL നോർത്ത് വെസ്റ്റേണിലും ആർഗോൺ. അതിനുശേഷം 2011 മുതൽ 2016 വരെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി MIT യുടെ കീഴിലുള്ള ഒരു സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി എന്ന് പറയുന്ന തൃശൂർ മുളങ്കുന്നത്താവ്. അവര് മൂന്ന് സെന്റർ ഉണ്ട്, ഒന്ന് പൂനെയിലുണ്ട്, ഒന്ന് ഹൈദരാബാദിലുണ്ട്. തൃശൂരിലുള്ള സെന്ററിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ പ്രവർത്തനം, ഞാൻ സോളാർ സെൽ, ഒരു ഡൈസെൻസറ്റൈസ്ഡ് സോളാർ സെൽ എന്ന് പറയുന്ന ഏരിയയിലായിരുന്നു. അവിടെ ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അവിടെ കറ്റാലിസിസ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൈസെൻസറ്റൈസ്ഡ് സോളാർ സെൽ, നമ്മൾ സോളാർ സെല്ലിന് പല കാറ്റഗറി ഉണ്ട്. അതിൽ നമ്മൾ സിലിക്കൺ ബേസ്ഡ് സോളാർ സെൽ അല്ലെങ്കിൽ സിലിക്കൺ ഉപയോഗിച്ചിട്ടുള്ള സോളാർ സെല്ലാണ് സാധാരണ മേൽക്കൂരകളിൽ റൂഫ് ടോപ്പിൽ ഇത് ചെയ്യുന്നത്. അതുകൂടാതെ പല പല മേഖലകളിൽ പോളിമർ ബേസ്ഡ് സോളാർ സെല്ലുണ്ട്, തിൻ ഫിലിം സോളാർ സെല്ലുണ്ട്. അതിലൊരു ശാസ്ത്രശാഖയായിരുന്നു പെറോസ്കേറ്റ് അല്ലെങ്കിൽ ഡൈസെൻസറ്റൈസ്ഡ് സോളാർ സെൽ. പെറോസ്കേറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ആണ്, ഒരു കാറ്റഗറി കോമ്പൗണ്ട് ആണ്. അത് ഒരു പെറോസ്കേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സയൻസിൽ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ള കോമ്പൗണ്ട് ആണ്. ആ മേഖലകളിലായിരുന്നു എന്റെ അവിടുത്തെ വർക്ക്. അവിടുത്തെ വർക്ക് 2016 വരെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തു. 2016 എനിക്ക് കുറച്ച് ടീച്ചിങ് കൂടി താല്പര്യമുള്ളതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കറ്റാലിസിസും പിന്നെ എനർജി ആപ്ലിക്കേഷനിലെ സൂപ്പർ കപ്പാസിറ്റർ ആപ്ലിക്കേഷനിലെ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ, നാനോ പദാർത്ഥങ്ങളുടെ ഡെവലപ്മെന്റുമായിട്ടുള്ള വർക്കാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് റീസെന്റ് ആയിട്ട് ഈ ഫോട്ടോ കറ്റാലിസിസ് ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ANRF സനി സാറിന് കിട്ടിയതുപോലെ തന്നെ ഒരു ANRF പൈസ ഒരു 4.5 crore ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് പല കാറ്റഗറി ഉണ്ട്. അതിൽ ഫിൽട്ടറിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന തേർഡ് ലെവൽ വാട്ടറിലുള്ള ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഒക്കെ ഉണ്ടാവും. ധാരാളം ഓർഗാനിക് കോമ്പൗണ്ട്സുകളുടെ റെസിഡ്യൂസ് ഉണ്ടാവും. അതൊക്കെ മാറ്റി വാട്ടർ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു പ്രൊജക്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ അത് ഏകദേശം 10 crore ഫണ്ടിങ് ഉണ്ട് നമുക്ക്. അതില് 4 crore NRF ഫണ്ടിങ് ഞാൻ ലീഡ് ചെയ്യുന്ന.
1: എത്ര പേരാണ് അപ്പൊ അതിലുള്ളത്?
2: അതില് നമ്മൾ കുറെ പേരുണ്ട്. കുറെ പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റില് ഞാനും പിന്നെ സനീഷ് സാറിന്റെ കൂടെ ഉള്ള ഒരു സൂരജം ബഷർ എന്ന് പറയുന്ന സാറാണ്. അവർക്ക് വേറെ പ്രൊജക്റ്റ് ഉണ്ട്, അത് ഈ മാംഗ്രൂവ്സിലുള്ള എന്തോ ഇതിന ജനോമിക്സ്
1: അങ്ങനെ
2: ഉണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടും, അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് PM ഉഷ
1: പ്രധാനമന്ത്രി
2: ഉച്ചശിഷ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയില് വളരെ ചുരുക്കം സർവകലാശാലകൾക്ക് കിട്ടിയതുപോലെ തന്നെ നമുക്ക് 100 crore ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ആ 100 crore ഫണ്ടിങ്ങില് നമ്മള് ഏകദേശം 30 crore അത്യാധുനിക ശാസ്ത്ര ഗവേഷണ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട് വേണ്ടിയാണ് വാങ്ങിക്കുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും അതുകൊണ്ട് ഗവേഷണം നടത്തുകയും ചെയ്യുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ അവിടെ ഒരു സയന്റിഫിക്

0: സയന്റിഫിക് ഇൻസ്ട്രുമെന്റേഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ധാരാളം എക്യുപ്മെന്റുകളുണ്ട്, പല മൈക്രോസ്കോപ്പിയും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഫോട്ടോ ലൂമിനൽ സ്പെക്ട്രോസ്കോപ്പി, യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്
1: യൂണിവേഴ്സിറ്റി
0: ക്യാമ്പസിൽ. ഇത് പയ്യന്നൂർ ക്യാമ്പസിലാണ്. അത് ഏത് ആളുകൾക്കും ശാസ്ത്രത്തിൽ ചെയ്യുന്നവർക്കും അവിടെ വന്ന് ഒരു ചുരുങ്ങിയ ഫീസ് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
1: അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേടിയിരിക്കുന്ന പി എച്ച് ഡിയും അതിനുശേഷമുള്ള പോസ്റ്റ് ഡോക്ടറിലൊക്കെ തന്നെ വീണ്ടും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും.
2: എൻആർഎഫ് പ്രൊജക്ട് സ്പെസിഫിക് ആയിട്ട് 55 വയസ്സും അതിൽ കൂടുതലും വയസ്സുള്ള ആൾക്കാര് ഈ ഒറ്റപ്പെടലുകൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു, അവരെ ആരോഗ്യത്തിന് എങ്ങനെ മാറ്റുന്നു, അതേപോലെ തന്നെ അവിടെ നമ്മളെ ഈ പറഞ്ഞ പ്രോട്ടിയോമിക് ഏജിംഗ് ക്ലോക്ക്, ബയോളജിക്കൽ ഏജിംഗ് ക്ലോക്ക്, അത് ഉപയോഗിച്ച് അവരെ ശരിക്കുമുള്ള ബയോളജിക്കൽ ഏജ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനത്തിലാണ്.
1: എങ്ങനെയാണ് അതിന്റെ ഒരു
2: അതിൽ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളെ യൂണിവേഴ്സിറ്റിയും ചുറ്റുപാടുള്ള ഏരിയയിൽ നിന്നും ഈ വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പാലയാട് ക്യാമ്പസും ചുറ്റും, അല്ലെങ്കിൽ കണ്ണൂർ ജില്ല, അത് ഒരു ഇനീഷ്യൽ എന്ന നിലയിൽ ചുറ്റുപാടിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നെ
1: അമ്പത്തഞ്ച്
2: വയസ്സിന്റെ മുകളില്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ യു എസിൽ ഉണ്ടായപ്പോൾ വേറൊരു സ്റ്റഡി ഉണ്ട് ഞങ്ങൾക്ക് കാലിക്കറ്റിൽ, കേരള ഐൻസ്റ്റീൻ സ്റ്റഡി. അത് പ്രൊഫസർ ജോ വർഗീസ് ലീഡ് ചെയ്യുന്ന സ്റ്റഡിയാണ്, സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ചെയറാണ്. അപ്പൊ ആ സ്റ്റഡിയുടെയും ഭാഗമായിരുന്നു. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ രണ്ട് ജില്ലകളിലും കൂടി ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി തുടങ്ങണം എന്നുള്ള ഒരു
1: അതിന്റെ
2: ഒരു പ്രാരംഭഘട്ടത്തിലാണ്.
1: എത്ര കൊണ്ട് അങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെ ഒരു
2: അതാണ് ഇങ്ങനത്തെ സ്റ്റഡികൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഏജിംഗ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ യു എസിലൊക്കെ പറഞ്ഞാൽ ഈ സ്റ്റഡീസ് ഒക്കെ തുടങ്ങുന്നത് 1980s and 1990s. അങ്ങനെ പറയുമ്പോൾ അവര് മിഡ് ലൈഫ് ഒരു ആൾക്കാർ ഈ സ്റ്റഡിയിൽ എൻ്റർ ചെയ്യുന്ന വയസ്സ്, അയാളുടെ പ്രായം 50 വയസ്സായിരിക്കാം, അയാൾ എല്ലാ കൊല്ലവും ഈ സ്റ്റഡിയിൽ വരും. അപ്പൊ ഇപ്പൊ ലേറ്റ് ലൈഫ് ആ ഒരു സെയിം ആൾക്ക് 80 വയസ്സ് വരെ. അപ്പൊ ഇത്രയും ടൈം പോയിന്റിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. ഈ എല്ലാ സ്റ്റഡീസിനും ഒരു തുടർച്ചയാണ് ആവശ്യം. അതിന് ബൈജു സാർ പറഞ്ഞ പോലെ ഫണ്ടിങ് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സ്റ്റഡി നമ്മുടെ നാട്ടിൽ ഇല്ല.
0: എ എൻ ആർ പ്രയർ പ്രോജക്ടിനെ കുറിച്ച് പറയാനായിട്ട്, എ എൻ ആർ പ്രയർ പ്രോജക്ട് നമ്മള് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ കീഴില് നമുക്കൊരു 6 വേറെ യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുണ്ട്, പിന്നെ യോഗി വിമന യൂണിവേഴ്സിറ്റി, പിന്നെ അതേപോലെ തെലങ്കാനയിലുള്ള യൂണിവേഴ്സിറ്റിയുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുണ്ട്, യൂണിവേഴ്സിറ്റിയാണ്. പ്രൊഫസർ അനൂപ് കുമാർ കേശവനാണ് അതിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ സാറാണ് അതിന്റെ എല്ലാം നോക്കി നടത്തുന്നത്. അതിന് താഴെ ഞങ്ങൾ കുറെ പേര് വേറെ പല പല ഗവേഷണങ്ങളുമായിട്ടാണ് പോകുന്നത്.
1: അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, സൈറാൻ ഗ്ലോബൽ എന്ന് പറയുന്ന യു എസ് ഏജൻസിയുടെ പട്ടികയിൽപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ പട്ടികയിൽപ്പെട്ടതോടുകൂടി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്?
0: നമ്മൾ ഈ പട്ടികയിൽ വരിക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ, എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ 22 മുതൽ സയൻസ് ഗവേഷണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളാണ്. എനിക്കിപ്പോ 48 48 ഏകദേശം 26 ഞാൻ ശാസ്ത്ര മേഖലയില്. നമ്മൾ ഈ പട്ടികയിൽ വരുന്നതിന് വേറെ സാമ്പത്തികമായിട്ട് യാതൊരു ബെനിഫിറ്റ് ഒന്നുമില്ല. ഇതൊരു ഒരു ക്വാളിറ്റി ഇൻഡെക്സ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു ഒരാൾ ഇത് ചെയ്യുന്നു, അയാളെ ഒന്ന് അക്രെഡിറ്റ് ചെയ്യുന്നു, ഒരു ഏജൻസി അക്രെഡിറ്റ് ചെയ്യുന്നു, ഇയാള് 5% വന്നിട്ടുണ്ട്.
1: നിങ്ങളുടെ ഫ്യൂച്ചറിനെ എത്രത്തോളം അത് ഗുണകരമായി ബാധിക്കും?
0: ഫ്യൂച്ചറിന് സയൻസിൽ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു ഇഷ്യൂ ആണ്. ഇഷ്യൂ ഇൻ ദ സെൻസ് വളരെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഒരാളൊരു ആർട്സിലോ ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു നടനോ അവർക്കൊക്കെ അവരൊരു സിനിമയിൽ അഭിനയിച്ചാലോ അല്ലെങ്കിൽ ഇത് ചെയ്താലോ അവർക്ക് അവരുടെ ഫെയിം നാട് മുഴുവൻ അറിയും. സയൻസിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. വളരെ ചുരുക്കം പേരിൽ അറിയപ്പെടുകയും വളരെ ചുരുക്കം പേരറിയുകയും ചിലരറിയാതിരിക്കുകയും ഒരേ ഏരിയയിലെ തന്നെയാണെങ്കിൽ മാത്രം അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഒരു ജസ്റ്റ് എസ് ഒരു ക്വാളിറ്റി ഇൻഡെക്സ്. ഒരു പല പല ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഗൂഗിൾ സ്കോളറിന്റെ എച്ച് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഇതൊരു അല്ലാതെ ഒരു ക്വാളിറ്റി, ഒരു അംഗീകാരം. അതിന് നമ്മളുടെ ഇതിനെ എന്തെങ്കിലും ബാധിക്കുമോ അങ്ങനെയൊന്നുള്ള ഒരു ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു ഒരു അംഗീകാരം മാത്രം.
1: ഇങ്ങനെയാണ് ഈ അംഗീകാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
2: ബൈജു സാർ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിളുമായിട്ട് വരുന്നു. അത് എത്ര പേര് സൈറ്റ് ചെയ്യുന്നു, എത്ര പേര് നമ്മളെ വർക്കിനെ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മെസ്സേജ് എടുക്കുന്നുണ്ടാവാം. അപ്പൊ അതിന്റെ

0: ഇൻഡിക്കേറ്റർ ആണ്.
1: അത്
0: പറഞ്ഞാൽ നമ്മളെ റിസർച്ച് അംഗീകരിക്കപ്പെടുന്നു.
1: അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ വളർന്നു വരുന്ന റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ പറയാനുണ്ടാവും. എന്താണ് പറയാനുള്ളത്?
0: ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ടെക്നോളജി വൈസ് എടുക്കുകയാണെങ്കിൽ ഏതൊരു ഏരിയ എടുക്കുകയാണെങ്കിലും അത്യാധുനിക മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ ഫണ്ടഡ് ആണ്. അപ്പം പിന്നെ സ്റ്റുഡൻസ്
1: റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ
0: നല്ല സാധ്യതയാണ്. പിന്നെ വേറൊരു നമ്മളൊരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളൊരു കേരളമോ അല്ലെങ്കിൽ യു എസിലെ ലാബോ എടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾ അവിടെ ഉണ്ട്. ഇപ്പൊ ഏതൊരു നേച്ചർ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണാം ഇന്ത്യൻ നെയിം. അത്രയും ടാലന്റഡും അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സമൂഹമാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ നയിക്കുന്നത് ഫണ്ടിങ് ഒക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്.
1: ഇപ്പൊ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ റിസർച്ച് മേഖലയിൽ ഗവേഷണ മേഖലയിലേക്ക് കടന്നു വരുന്നു. അപ്പോ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്തൊക്കെ സൗകര്യങ്ങളാണ് പ്രധാനമായിട്ടും നൽകി വരുന്നത്?
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി PhD പൊസിഷന് വേണ്ടിയും പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിന്റെ പൊസിഷന് വേണ്ടിയും കോൾ ഫോർ ചെയ്യാറുണ്ട്. PhD പൊസിഷന് മാസം 20,000 രൂപയാണ് ഫെല്ലോഷിപ്പായിട്ട് കൊടുക്കുന്നത്. പോസ്റ്റ് ഡോക് പൊസിഷന് 50,000 രൂപയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. പക്ഷെ അത് വളരെ കുറച്ച് പേർക്കേ കണ്ടുള്ളൂ. നമുക്ക് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്, ഡെവലപ്മെന്റ് സെല്ലുണ്ട്. ആ സെല്ലാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ 4-5 കൊല്ലമായിട്ട് PM ഉഷ വഴിയും അതായത് ANRF വഴിയും പിന്നെ KCST വഴിയും UGC വഴിയും ധാരാളം ഫണ്ടിങ്ങുകൾ പല അധ്യാപകർക്കും അതുകൂടാതെ തന്നെ പല വിദ്യാർത്ഥി അതായത് ഗവേഷക വിദ്യാർത്ഥികൾ PhDക്ക് ശേഷം DSTUD ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോഷിപ്പ് എന്ന് പറയുന്നാൽ അവരൊരു ഫാക്കൽറ്റീനെ പോലെ തന്നെ അവർ ഫണ്ടഡ് ആണ്. അങ്ങനെയുള്ള ധാരാളം പേരുകൾ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവിധ വിഭാഗങ്ങളിലുണ്ട്. അതുകൂടാതെ തന്നെ ഫാക്കൽറ്റികളുടെ കാര്യങ്ങളിലാണെങ്കിൽ അധ്യാപകരുടെ കാര്യങ്ങളിലാണെങ്കിൽ ഓൾമോസ്റ്റ് 98% അധ്യാപകരും PhD ഉള്ളവരാണ്. അവർ ഗവേഷണം നടത്തുന്നവരാണ്. അവരുടെ കീഴിൽ സ്റ്റുഡൻ്റ് ഉണ്ട്. 98-99% മുകളിലും അധ്യാപകർക്ക് PhD ഉണ്ട്. അവരവരുടേതായ ഏരിയകളിൽ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഈ ഫണ്ടിങ് വഴി ധാരാളം ഫെസിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫെസിലിറ്റികൾ മീൻസ് ഉന്നത വിദ്യാഭ്യാസത്തിനും ശാസ്ത്ര ഗവേഷണത്തിനും വേണ്ടിയുള്ള ഫെസിലിറ്റികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പഠനശാലകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട്
1: തയ്യാറാവണം.
2: പിന്നെ ഞങ്ങളുടെ കോഴ്സുകളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ FIMB കോഴ്സുകളുടെ ഭാഗമായിട്ടും MSc കോഴ്സുകളുടെ ഭാഗമായിട്ടും ധാരാളം കുട്ടികൾ അവരുടെ ഒഴിവു സമയങ്ങളിലും അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടും റിസർച്ച് ഗവേഷണം ചെയ്യുകയും അവരുടെ മാസ്റ്റേഴ്സ് ക്ലാസ്സുകളിലും UG ക്ലാസ്സുകളിലും നമ്മളുടെ ക്യാമ്പസുകളിൽ നിന്ന് ഗവേഷണം ചെയ്യുകയും അവർ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ അവർ പ്രബന്ധങ്ങളും ജേണലുകളും പബ്ലിഷ് ചെയ്യുകയും അവർക്ക് അതിന്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും റിസർച്ച് ലാബുകളിലും PhD പൊസിഷനുകളും അതേപോലെ തന്നെ റിസർച്ച് ലാബുകളിലെ ജോലികളിലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ പഠിക്കുന്നതിന് സാധാരണ ലാബോറട്ടറിയിൽ നിന്നും വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അല്ലെങ്കിൽ അത്യാധുനിക കട്ടിംഗ് എഡ്ജ് റിസർച്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അവരുടെ പഠനത്തിന്റെ ഭാഗമായി.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നല്ല പ്രതീക്ഷകളാണ്, അവസരങ്ങളാണ്
2: യൂണിവേഴ്സിറ്റി.
1: എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഇത്രയേറെ വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്ത ഡോക്ടർ BiJU K Vijayan അതോടൊപ്പം തന്നെ ഡോക്ടർ സനീഷ് സത്യൻ രണ്ടുപേർക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പുരസ്കാരം ഒരു അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അംഗീകാരത്തിനുള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള നന്ദി, നമസ്കാരം.
2: താങ്ക് യു.
3: ലോകത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് രസതന്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ BiJU K Vijayan, പാലയാട് ഡോക്ടർ ജാനകി അമ്മ ക്യാമ്പസ് മോളിക്കുലാർ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സനീഷ് സത്യൻ എന്നിവരുമായി

കെ ഒ ശശിധരൻ നടത്തിയ അഭിമുഖമാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, സയൻസ് കഫേയിൽ ഇനി

0: പ്രകൃതിയുടെ മനോഹാരിതയും ജൈവ വൈവിധ്യവും നിലനിർത്തുന്നതിൽ വന്യജീവികൾക്ക് വലിയൊരു പങ്കുണ്ട്. കാടിന്റെ അവകാശികളായ ഓരോ ജീവിയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമാണ്. എന്നാൽ വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടങ്ങി ഒട്ടേറെ വെല്ലുവിളികളാണ് ഇന്ന് വന്യജീവികൾ നേരിടുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും പ്രകൃതിയോടും മറ്റു ജീവജാലങ്ങളോടും കരുതലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഒക്ടോബർ 2 മുതൽ 8 വരെ നാം വന്യജീവി വാരാഘോഷമായി ആചരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്കും ആറളം ചിത്രശലഭ സംഗീതവും സംയുക്തമായി നടത്തിയ വിവിധ പരിപാടികളെ കുറിച്ചാണ് ഇനി സയൻസ് കഫേയിൽ. മാർക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ മഹേഷ് ദാസ്.
1: പ്രകൃതിയെയും വന്യജീവികളെയും അടുത്തറിയാനും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പൊതുജനങ്ങളെയും പുതുതലമുറയെയും ബോധവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇത്തവണ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും മുതിർന്നവരിലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സർഗാത്മകത വളർത്തിയെടുക്കുന്നതിനായി വന്യജീവികൾ എന്ന വിഷയത്തിൽ ക്ലേ മോഡലിംഗ് മത്സരം സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ പൊതുവിഭാഗം എന്നിവർക്കായി വെവ്വേറെയാണ് ഈ മത്സരം നടത്തിയത്. പങ്കെടുത്തവരുടെ വിരൽത്തുമ്പിൽ വന്യജീവികൾ രൂപം പ്രാപിക്കുന്ന ആ മനോഹരമായ മത്സരം വീക്ഷിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയറും നേരിട്ടെത്തിയത് മത്സരാർത്ഥികൾക്ക് വലിയ സന്തോഷവും ആവേശവും ഉണ്ടാക്കി. അതുപോലെ LP വിഭാഗം കുരുന്നുകൾക്കായി കണ്ടൽക്കാടും അതിലെ വന്യജീവികളും എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരവും നടത്തി. നമ്മുടെ തീരപ്രദേശങ്ങളിലെ സ്വാഭാവിക സംരക്ഷണ ഭിത്തിയാണ് കണ്ടൽക്കാടുകൾ. കടലാക്രമണത്തിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നും നാടിനെ കാക്കുന്നതിലും വായുവിൽ നിന്ന് വൻതോതിൽ കാർബൺ ആഗിരണം ചെയ്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിലും കണ്ടൽക്കാടുകൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. ധാരാളം മത്സ്യങ്ങളും കടൽ ജീവികളും പക്ഷികളും സുരക്ഷിതമായി ആവാസ വ്യവസ്ഥയൊരുക്കുന്ന ഇത്തരം കണ്ടൽക്കാടുകളുടെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്താനും പുതിയ തലമുറയിൽ പരിസ്ഥിതി ബോധം വളർത്താനുമാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന വലിയ ആശയങ്ങളാണ് കൊച്ചു കൂട്ടുകാർ ഈ പ്രസംഗത്തിലൂടെ പങ്കുവഹിച്ചത്. കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കാഡറ്റുകൾക്കായി മനോഹരമായ ചിത്രശലഭ ഫോട്ടോ പ്രദർശനവും അതോടനുബന്ധിച്ച് ചിത്രശലഭങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു. ഈ പ്രദർശനവും ക്ലാസ്സും ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ACF പ്രദീപ് സാറാണ്. തുടർന്ന് അഡ്വക്കേറ്റ് സവിത സഹദേവനാണ് കുട്ടികൾക്കായി ക്ലാസ് നയിച്ചത്. പ്രകൃതിയിലെ ഈ കൊച്ചു ജീവികളെ അടുത്തറിയാനും കാത്തു സൂക്ഷിക്കാനും ഈ ക്ലാസ് കുട്ടികൾക്ക് വലിയ പ്രചോദനമായി. ഇവയ്ക്കു പുറമെ സമൂഹത്തിൽ പാമ്പുകളെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകളിൽ ഭൂരിഭാഗവും യാതൊരുവിധ വിഷവും ഇല്ലാത്തവയാണ്. എന്നാൽ കാഴ്ചയിലെ ഭയം കൊണ്ടും അശാസ്ത്രീയമായ ധാരണകൾ കൊണ്ടും പലപ്പോഴും ഇവയെ നമ്മൾ ഉപദ്രവിക്കുകയോ കൊന്നുകളയുകയോ ചെയ്യാറുണ്ട്. പാമ്പുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണെന്നും എലിയെ പോലുള്ള ജീവികളെ നിയന്ത്രിച്ചു കൊണ്ട് കൃഷിയെ സഹായിക്കുന്ന പ്രകൃതിയുടെ സുഹൃത്തുക്കളാണെന്ന് അവയെന്നും ഇത്തരത്തിൽ ക്ലാസുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. വിഷമുള്ളവയും വിഷമില്ലാത്തവയും ഏതൊക്കെയാണെന്നും പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചും ഈ ക്ലാസിലൂടെ വ്യക്തമായ അറിവ് പകരാൻ കഴിഞ്ഞു. വനവും വന്യജീവികളും കേവലം കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെയും ആറളം ചിത്രശലഭ സംഗീതത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ ഹരിത ഭംഗിയും ജൈവ വൈവിധ്യവും കാത്തു സൂക്ഷിക്കാൻ ഏവർക്കും വലിയൊരു ഊർജമാവട്ടെ എന്ന് ആശംസിക്കുന്നു.

നമസ്കാരം. ഞാൻ രമ്യ രാഘവൻ, ആറളം ശബ്ദ സംഗീതത്തിലെ അസിസ്റ്റന്റ് വൈൽഡ്ലൈഫ് വാർഡനാണ്. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ആറളം ശബ്ദ സംഗീതം ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സംഗീതമാണ്. നിത്യഹരിത വനവും സസ്യജന്തുജാലങ്ങളും ചേർന്ന സമ്പന്നമായ ആറളം ശലഭങ്ങളുടെ വൈവിധ്യത്താൽ കേരളത്തിലെ മറ്റു വനമേഖലയിൽ നിന്നും വ്യത്യസ്തമാകുന്നു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ വൈവിധ്യമാർന്ന പരിപാടികൾ ആറളം ശലഭ സംഗീതത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഇരിട്ടി ഉപജില്ലാ തലത്തിൽ വന്യജീവികളെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള സ്കൂൾ തല ക്വിസ് മത്സരം നടത്തിയതിൽ 11 സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രകൃതിയെ തൊട്ടറിയുന്നതിനുള്ള ഒരു അവസരമായി ശലഭ സംഗീതത്തിൽ വെച്ച് ചുങ്കക്കുന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പ്രകൃതി പഠന ക്യാമ്പും സംഘടിപ്പിക്കുകയുണ്ടായി. ഇതുകൂടാതെ ശലഭങ്ങളുടെ വൈവിധ്യത്താൽ ശ്രദ്ധേയമായ ആറളത്തെ ശലഭങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ശലഭ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായി തുടങ്ങിവെച്ച ശലഭായനം ബോധവൽക്കരണ പരിപാടി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് മാർക്ക് എന്ന എൻജിഒയുമായി കൂടിച്ചേർന്ന് കണ്ണൂരിലെ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ആറളത്ത് കാണപ്പെടുന്ന ചിത്രശലഭങ്ങളുടെ ഫോട്ടോ പ്രദർശനവും നടത്തി. പ്രകൃതിയുടെ ഭാഗമായ വന്യജീവികളെ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ആറളം ശലഭ സംഗീതത്തിലെ വാരാഘോഷ പരിപാടികൾ നടത്തിയത്. ശലഭങ്ങളുടെ ചിറകളിലെ വർണ്ണവൈവിധ്യം മുതൽ വനത്തിലെ ഓരോ ജീവജാലത്തിന്റെയും സാന്നിധ്യം വരെ പ്രകൃതിയുടെ അമൂല്യ സമ്പത്താണെന്നും അവയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

കാടുണ്ടെങ്കിലേ നാടുള്ളൂ, വന്യജീവികൾ ഉണ്ടെങ്കിലേ പ്രകൃതിയുടെ താളം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യനും വന്യജീവികളും പരസ്പര സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത നാം തിരിച്ചറിഞ്ഞേ മതിയാവും. പ്രിയ ശ്രോതാക്കളെ, വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്കും ആറളം ചിത്രശലഭ സംഗീതവും സംയുക്തമായി നടത്തിയ വിവിധ പരിപാടികളെ കുറിച്ചാണ് സയൻസ് കഫേയിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും. ഫ്രാൻസിന ഫ്രാൻസിസ് സംസാരിക്കുന്നു ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 ശ്രീമതി രാധിക കണ്ണന്റെ സംഗീത കച്ചേരി, ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ ശ്രീ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ ശ്രീ അനിൽകുമാർ ഘടം. ഇന്ന് രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026.

ശ്രീജിത വി, കാർത്തിക് കെ പി, ദേവയുക്ത, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്. ഇടശ്ശേരിയുടെ കൈതപ്പൂ എന്ന കവിതയോടെ ആരംഭിക്കാം. ജീവിത അവബോധത്തിന്റെ മൌലിക ശബ്ദവുമായാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലയാള സാഹിത്യത്തിലേക്ക് കടന്നുവന്നത്. ആശയത്തിന്റെ മൂർത്തത കൊണ്ടും വിപ്ലവബോധം കൊണ്ടും ചടുലവും ഊർജസ്വലവുമാണ് ഇടശ്ശേരി കവിതകൾ. നാടൻ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് പടർന്നു പന്തലിച്ച മലയാള ഭാഷയെ, മലയാള ദേശത്തെ അവതരിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ ഒരു കൈതപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുകയാണ് മലയാള നാട്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിരിയുന്ന കൈതപ്പൂ ഒരു പ്രദേശം മുഴുവനും സുഗന്ധം പരത്തുന്നു. സ്വതന്ത്ര രൂപം പ്രാപിക്കാൻ ഒരുപാട് വർഷമെടുത്ത മലയാള ഭാഷ ഇപ്പോൾ പൂർണമായി വിടർന്ന് സൗരഭ്യം പരത്തുന്നു. മാതൃഭാഷയിലൂടെ മലയാള ദേശത്തെ ഒന്നാക്കി ചേർത്തു നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് കവി. ശ്രീജിതയാണ് കവിത ചൊല്ലുന്നത്.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വ ആണ്. വൈലോപ്പിള്ളിയുടെ ഗന്ധർവ ബാലന്മാർ എന്ന കവിതയിലെ വരികളാണ് ചൊല്ലുന്നത്. ഇവിടെ ഗന്ധർവ ബാലന്മാർ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് വയലാറിനെയും പി ഭാസ്കരനെയുമാണ്. നാഗരാജാവിന്റെ കഥ പാടുന്ന പുള്ളുവരുടെ നാട്ടിലാണ് വയലാർ ജനിച്ചത്. പൂരപ്പാട്ടിന് പ്രസിദ്ധിയാർജിച്ച കൊടുങ്ങല്ലൂരമ്മയുടെ നാട്ടിലാണ് പി ഭാസ്കരന്റെ ജനനം. കേരളത്തിലെ പ്രഗത്ഭമായ ഈ രണ്ട് നാട്ടിൽ നിന്ന് വന്ന ഗന്ധർവ ബാലന്മാർ മലയാള കവിതാലോകത്തെ സമ്പന്നമാക്കി. കവിത ചൊല്ലുന്നത് കാർത്തിക്.

ഇവിടെ ദാ ആണ് അക്ഷരം. സുഗതകുമാരിയുടെ അമ്മയുണ്ട് എന്ന കവിതയിലെ ഭാഗമാണ്. ഏതു ദുരവസ്ഥയിലും ഏതു പ്രതിസന്ധിയിലും നമുക്കെല്ലാം താങ്ങും തണലുമാകുന്നത് അമ്മയാണ്. അമ്മ സാന്ത്വനമാണ്. അമ്മയുണ്ട് എന്ന തോന്നൽ സുരക്ഷയാണ്. ദൈവയുക്തിയാണ് കവിത ചൊല്ലുന്നത്.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വ ആണ്. ഒരു മുദ്രാവാക്യ ഗാനം, ഇതാണ് കവിതയുടെ പേര്. എഴുതിയത് ദി വിനയചന്ദ്രൻ. ജാതി, മതം, ഭാഷ തുടങ്ങിയവയുടെ പേരിലുള്ള വേർതിരിവുകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ പിറകോട്ടുവലിക്കുന്നു. ജാതി, മത, ഭാഷാ ചിന്തകൾക്കതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുക, ഒത്തുചേരുക, സംഘടിക്കുക, ആ നന്മയിൽ ഉണരട്ടെ ഭാരതം എന്ന് ആഹ്വാനം ചെയ്യുന്നു കവി. ചൊല്ലുന്നത് ദേവനന്ദ.

0: അക്ഷരം ആ പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ നമ്പീശന്റെ വ്യാകുല ചിന്തകൾ എന്ന കവിതയിലെ വരികളിലേക്ക്. സഹോദരൻ കംസന് ഭയന്ന് ജനിച്ചു വീണപ്പോൾ തന്നെ തന്റെ കുഞ്ഞിനെ മാറ്റേണ്ടി വന്ന ഹതഭാഗിയായ ഒരമ്മയായിരുന്നു ദേവകി. കുഞ്ഞിന് മുലയൂട്ടുവാനോ താരാട്ടുപാടാനോ കഴിയാതെ കാരാഗൃഹത്തിന്റെ ഇരുളിൽ വേദനകൾ കടിച്ചുപിടിച്ച് ജീവിതം തള്ളി നീക്കിയ ഒരമ്മ. കംസന്റെ വധത്തെ തുടർന്ന് കൃഷ്ണനും ദേവകിയും ഒരുമിച്ച ശേഷം കൃഷ്ണനെ പോറ്റി വളർത്താൻ കഴിയാതെ പോയതിന്റെ ദേവകിയുടെ വ്യാകുല ചിന്തകളാണ് വരികളിൽ. തേജസ്വിനിയാണ് ചൊല്ലുന്നത്.
1: ആശയുണ്ടിന്നെനിക്കമ്പാടി കണ്ണനെ വാശി കൊടുക്കയായിട്ടു കാണാൻ

0: ആ ആണ് അക്ഷരം. വയലാറിന്റെ അശ്വമേധത്തിലെ ഭാഗമാണ്. കവിതയെ സാമൂഹിക പരിവർത്തനത്തിനുള്ള പടവാളാക്കി മാറ്റിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യന്റെ കർമ്മചേതനയിൽ വിശ്വസിക്കുകയും അവനെ നിഷ്ക്രിയനും ഭീരുവും അലസനുമാക്കി മാറ്റുന്ന വേദാന്തത്തെ എതിർക്കുകയും ചെയ്ത കവിയാണ് അദ്ദേഹം. തന്റെ സർഗശക്തിയായ കവിതയെ ഉപയോഗിച്ചാണ് കവി ഇവിടെ അശ്വമേധം നടത്തുന്നത്. സർഗശക്തിയുടെ വിജയം അറിയുന്നവരും സംസ്കാരശില്പികളുമായ ധിഷണാശാലികളുള്ള കാലത്തോളം കവിതയെ ഒരു യോഗദണ്ഡിൽ എന്ന പോലെ തളച്ചിടുക സാധ്യമല്ല എന്നതാണ് കവിയുടെ മതം. ചൊല്ലുന്നത് ശ്രീജിത.
1: കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരീ ചെമ്പൻ കുതിരയെ.

ഇവിടെ അക്ഷരം വരുന്നത് പാ ആണ്. ഒളപ്പുമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. നേർമയാർന്ന വാക്കുകൾ കൊരുത്ത് നീറുന്ന അനുഭവ പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുന്ന കാവ്യകലയിൽ ഒളപ്പുമണ്ണിയോളം കരുത്തു കാട്ടിയവർ മലയാളത്തിൽ മറ്റാരുമുണ്ടാവില്ല. ഗമയും ഗാംഭീര്യവും തോന്നിക്കാത്ത വാക്കുകൾ

എടുത്താണ് അദ്ദേഹം കവിതകൾ എഴുതിയത്. ഔചിത്യമോർത്ത് മാത്രം ചിലപ്പോൾ പകരം വാക്കുകൾ തേടി. അദ്ദേഹത്തിന്റെ കവിതകളിൽ സാധാരണ വ്യവഹാര ഭാഷ അധികം ചമയങ്ങൾ എടുത്തണിയാതെ തന്നെ കാവ്യഭാഷയായി മാറുന്നു. ഒത്തപൊക്കത്തിൽ നീണ്ടു നിവർന്ന കൊമ്പൻ പോലെ ഒറ്റനോട്ടത്തിൽ താതകവിതൻ തേജോരൂപം, എങ്ങനെയാണ് ഒളപ്പമണ്ണയെ കവി വിജയലക്ഷ്മി വിശേഷിപ്പിച്ചത്? പ്രിയപ്പെട്ട കവിയെക്കുറിച്ച് വിജയലക്ഷ്മി എഴുതിയ വരികളിലേക്ക്. ചൊല്ലുന്നത് കാർത്തിക്.

ചോന്ന പുഴുങ്ങലരിച്ചോറിൽ കടുമാങ്ങയും മോരും തന്നത് കൊണ്ടാട്ടത്തിനെരിവും കൈപ്പക്കതൻ സത്യവും പാലിച്ചത്.

0: വാണവെള്ളത്തിൽ തെളിഞ്ഞാടുമോ ചന്ദ്രകല.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യാക്ഷരമായി വരുന്നത് പ ആണ്. ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിലെ വരികളാണ്. വാർദ്ധക്യത്തെ അവഗണിക്കുന്ന പുതിയ രീതിയാണ് കവിതയുടെ പ്രമേയം. വിവാഹശേഷം മകളുടെ വിവരങ്ങൾ അറിയാൻ നിർബന്ധം പിടിക്കുന്ന അമ്മയുടെ മുന്നിൽ വൃദ്ധനായ അച്ഛന് മരുമകന്റെ വീട്ടിലേക്ക് പോകില്ല എന്ന വാക്ക് തെറ്റിക്കേണ്ടി വരുന്നു. കവിതയിലെ ആദ്യ എട്ട് വരികളാണ് ചൊല്ലുന്നത്. ആദ്യ വരികൾ മരുമകന്റെ സമ്പന്നതയുടെ പ്രതീകമാകുന്നു. വൃദ്ധൻ അവിടെ മരുമകന്റെ സുഹൃത്തുക്കളെ കാണുന്നു. സുഹൃത്തുക്കളോട് പരിഷ്കാരമില്ലാത്ത വേഷം ധരിച്ച് തന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃദ്ധനെപ്പറ്റി എന്തു പറയും എന്ന് മരുമകൻ സംഭ്രമത്തോടെ ആലോചിക്കുകയാണ്. ദൈവയുക്തയാണ് ചൊല്ലുന്നത്.

ആണ് അക്ഷരം. ഒടുക്കത്തെ താരാട്ട് എന്ന കവിതയിലെ വരികൾ. അഞ്ചു വയസ്സായ കുട്ടിയുടെ വേർപാടിന്റെ വേദനയിൽ തോരാത്ത കണ്ണീരൊഴുക്കുന്ന അമ്മ, തന്റെ പൊന്നോമനയുടെ അന്ത്യനിദ്രയ്ക്കായി ആ അമ്മ ഒരു താരാട്ടുകൂടി പാടുകയാണ്. ഒടുക്കത്തെ താരാട്ട്, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതയാണ്. ചൊല്ലുന്നത് ദേവനന്ദ.

ആണ് അക്ഷരം. ചങ്ങമ്പുഴയുടെ ആ പൂമാലയിലെ വരികളാണ്. ഏറ്റവും മനോഹരങ്ങളായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ മാലയുമായി ഒരു കൊച്ചു പെൺകുട്ടിയുടെ വ്യക്തമായ ചിത്രമാണ് കവിത. പെൺകുട്ടി അവിടെ ഒരു കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്ന് പാടുന്നു. ഏറ്റവും മികച്ച പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മാലയെക്കുറിച്ചാണ് അവൾ പാടുന്നത്.

0: മാളികയ്ക്കായി വന്നിത്തുമേ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പ ആണ് വിജയലക്ഷ്മിയുടെ സത്യം എന്ന കവിത. ആധുനിക കവികളിൽ കവിതയുടെ ജൈവിക മൌലികതകൾ കൊണ്ട് ഉദാത്തമായ ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന കവയിത്രിയാണ് വിജയലക്ഷ്മി. കവിത ലഹരിയായി ഉന്മാദമായി അവരിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നു. അയത്നലളിതമായി ഒഴുകിയെത്തുന്ന വാക്കുകളും ചിന്തകളും കവിതകൾക്ക് അസാധാരണമായ ഭാവതലങ്ങൾ സൃഷ്ടിക്കുന്നു. ഓരോ യാഥാർത്ഥ്യത്തെയും അടുത്തറിയുമ്പോഴാണ് അതിന്റെ തീവ്രത നാം ഗ്രഹിക്കുന്നത് എന്നാണ് സത്യം എന്ന കവിതയുടെ സാരാംശം. ആകാശം നീലയല്ലെന്നും കുളിർക്കാറ്റ് വെറും മിഥ്യയാണെന്നും കവയിത്രി തിരിച്ചറിയുന്നു. കടലാഴങ്ങളിലെ കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോകുമ്പോഴും എല്ലാറ്റിനെയും അതിജീവിച്ച് മുന്നോട്ടു തന്നെ പോകും എന്ന് കവയിത്രി ഉറപ്പിച്ചു പറയുന്നു. ശ്രീജിതയാണ് ചൊല്ലുന്നത്.
0: പക്ഷിയായി പറന്നപ്പോൾ കണ്ടു ഞാൻ ആകാശത്തെ, ശുദ്ധശൂന്യമാണത്,

0: സത്യം കുളിർ കാറ്റൊരു സ്വപ്നം മത്സ്യമായി നദീമുഖം മുറിച്ചു കടക്കുമ്പോൾ കയ്പുമായി കടൽ മാത്രം കറുത്തു തിരയ്ക്കുന്നു എങ്കിലും പറക്കുന്നു പടർന്നു വിറയ്ക്കുന്നു വന്നതി മുറിക്കുന്നു ഭൂമി ഞാനളക്കുന്നു.
1: മാ ആണ് അക്ഷരം. കവിത ചൊല്ലുന്നത് കാർത്തിക്. പി കുഞ്ഞിരാമൻ നായരുടെ വിവേകാനന്ദ പാറയിൽ എന്ന കവിതയാണ് കാർത്തിക് ആലപിക്കുന്നത്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തുന്ന കവി വിവേകാനന്ദന്റെ പൂർണകായ വെങ്കല പ്രതിമ ദർശിച്ചപ്പോൾ ഭാരതം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചുകൊടുത്ത മനുഷ്യനിൽ അന്തർലീനമായ ശക്തിയെ കണ്ടെടുക്കാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത സ്വാമി വിവേകാനന്ദനെ പറ്റിയുള്ള ചിന്തകൾ അനുവാചകരുമായി പങ്കുവയ്ക്കുകയാണ്.

അക്ഷരം എ ചങ്ങമ്പുഴയുടെ ആശ്വാസഗാനം എന്ന കവിതയിലെ ഭാഗമാണ്. സ്വപ്നം പോലെ മായകമാണ് ജീവിതം, ഏതോ ഒരജ്ഞാത ശക്തി നിയന്ത്രിക്കുന്ന ജീവിതം, ഒരു ഇന്ദ്ര

ജാലമാണ്. ജീവിതം നമുക്ക് തന്നത് കണ്ണീരായാലും പുഞ്ചിരിയായാലും ശരി, നമുക്കൊപ്പം അത് മണ്ണടിയുന്നു, ദൈവയുക്ത ചൊല്ലുന്നു.

കാണ് അക്ഷരം. പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എഴുതിയ വായന എന്ന കവിതയിലെ വരികൾ. കടൽ തീരത്തെ പൂഴിത്തരികളെയും വാനിലെ നക്ഷത്രങ്ങളെയും കാലാന്തരത്തിൽ ഗണിതശാസ്ത്രത്തിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ പുസ്തകത്താളുകളിൽ സ്പന്ദിക്കുന്ന മർത്തിനെക്കുറിച്ച്, അവന്റെ ഹൃദയഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വായന തന്നെ വേണം എന്നാണ് കവി പറയുന്നത്. ചൊല്ലുന്നത് ദേവനന്ദ.

0: മാ ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. മനുഷ്യനെ രാക്ഷസനാക്കുന്ന, കൊലപാതകിയാക്കുന്ന, മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഇടശ്ശേരി കവിത മദ്യമാരണത്തിലെ വരികൾ തേജസ്വിനിയാണ് ചൊല്ലുന്നത്.
1: മർത്യനെ രാക്ഷസനാക്കും മദ്യം.

0: മനുഷ്യവ്യഥകളുടെ ആവിഷ്കർത്താവാണ് കുരീപ്പുഴ ശ്രീകുമാർ. കാവ്യശില്പത്തിൽ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നു കവി. ഏതോ ദശാസന്ധിയിൽ എവിടെയോ നഷ്ടപ്പെട്ട മാനവിക മൂല്യങ്ങൾ പുനരാനയിക്കാനുള്ള സർഗാത്മക ദൗത്യവാഹകനാണ് കവി. ഖേദപൂർവം ഇന്ന് ഈ കവിതയിൽ സ്നേഹം നടിച്ചുകൊണ്ടുള്ള കാപട്യത്തെ തുറന്നു കാട്ടുകയാണ് കവി ചെയ്യുന്നത്. സന്ദർഭത്തിനനുസരിച്ച് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ കവി ഈ കവിതയിലൂടെ പരിഹസിക്കുന്നു. ചൊല്ലുന്നത് ശ്രീജിത.
1: പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി, പല നിലങ്ങളിൽ നിന്നെരിഞ്ഞിൽ കൃഷി, മധുരമാകർഷകം മന്ദഹാസവും കരുണ മൂടിയ കൺകെട്ടു വിദ്യയും സുഖദമാത്മപ്രകാശനം നാടകക്കളരിതോൽക്കുന്ന ഭാഷയും ഭാവവും

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സാ ആണ്. പി കുഞ്ഞിരാമൻ നായരുടെ പുല്ലുമാടത്തിലെ പാട്ട് എന്ന കവിത. പുല്ലുമാടങ്ങളിൽ ജീവിക്കുന്ന പാവങ്ങളായ കർഷകരുടെ പാട്ട്, അതാണ് പുല്ലുമാടത്തിലെ പാട്ട്. കാർത്തിക് പാടുന്നു.

0: ഉഷരൊന്നായി കരളിൻ പൂന്തേന്നുകരും പൊന്നോണം.
1: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ക ആണ്. മാൻവർഗങ്ങളിൽ ഏറെ വിശേഷപ്പെട്ടതാണ് പുള്ളിമാൻ. ശരീരത്തിൽ വെള്ളനിറത്തിൽ പുള്ളികളുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. അതിന്റെ ലാവണ്യം കണ്ട് മതിമറന്ന് മഹർഷിമാർ പോലും രാഗമുഗ്ധരായി തീർന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്സരസുകളേക്കാൾ ഒരുപടി മേലെയാണ് ഈ പുള്ളികുത്തിയ വനസൗന്ദര്യം. പൈലോപ്പിള്ളിയുടെ പുള്ളിമാൻ എന്ന ഈ കവിതയിൽ പുള്ളിമാന്റെ അംഗസൗന്ദര്യം വർണ്ണിക്കുന്നു. ചൊല്ലുന്നത് ദേവയുക്ത.

ഇവിടെ അക്ഷരം ഓ ആണ്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത തമ്പുരാക്കന്മാർ നാടുവാണ് ഒരു കാലത്തിലെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ കരൾ പിളരുന്ന നിലവിളി മുഴങ്ങുന്ന ഒഎൻവി കവിതയാണ് പഴയൊരു പാട്ട്. പൂർവിക പാപത്തിന്റെ പ്രായശ്ചിത്തമായി തീർത്ഥാടനത്തിന് പോയ ഭർത്താവിന്റെ വരവും കാത്ത് ഉരുകിക്കഴിഞ്ഞവളാണ് അവൾ. പിന്നീട് തമ്പുരാന്റെ വേലിയാകാൻ നിർബന്ധിതയായവൾ. ഒടുവിൽ തീർത്ഥാടനത്തിന് പോയി മടങ്ങിവന്ന ഭർത്താവ് ഹൃദയം തകർന്ന് മരണത്തെ പുൽകിയപ്പോൾ കണ്ണകിയെപ്പോലെ അവൾ ശപിക്കുകയാണ്, ആ മനയും നാലുകെട്ടും മണിയറ മഞ്ചവുമൊക്കെ വിന്തുപോകാൻ. ഒഎൻവിയുടെ പഴയൊരു പാട്ടിലെ എട്ടുവരികളിലേക്ക് ചൊല്ലുന്നത് ദേവനന്ദയാണ്.

0: കാണ് അക്ഷരം ചൊല്ലുന്നത് തേജസ്വിനി. വൈലോപ്പിള്ളിയുടെ വെള്ളില വള്ളി എന്ന കവിതയാണ് ചൊല്ലുന്നത്. കമ്മല് പോലുള്ള പൂവുകളും അതിനടുത്ത് നിർമ്മലവും തട്ടുപോലെ മൃദുലവുമായ വെള്ള ഇലകളും ചില്ലകളിൽ നൂറുകണക്കിന് നല്ല പതുപതുത്ത പച്ചിലകളുമണിഞ്ഞ് ഒരു സുന്ദരിയെ പോലെയാണ് വെള്ളില വള്ളിയെ കവി വർണ്ണിച്ചിരിക്കുന്നത്. പൂമ്പാറ്റയും വെള്ളില വള്ളിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ പ്രകൃതിയിലെ വലിയ സത്യമാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്.
1: കമ്മലിനൊക്കും പൂവുകൾ ചാരി നിർമ്മല വെള്ളിപ്പട്ടിലകൾ ചില്ലകൾ തോ

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ ശ്രീജിത വി, കാർത്തിക് കെ പി, ദേവയുക്ത, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്. തയ്യാറാക്കിയത് എം വി നാണി ടീച്ചർ. വിവരണം നിർവഹണം ജീജ ശ്രീജിത്ത്.

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം. വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും ഫ്രാൻസിന ഫ്രാൻസിസ് സംസാരിക്കുന്നു. ഒൻപത് 30 നവരാത്രി സംഗീതോത്സവം 2026 ശ്രീമതി രാധിക കണ്ണന്റെ സംഗീത കച്ചേരി. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ ശ്രീ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ ശ്രീ അനിൽകുമാർ ഘടം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഭാഗ്യശീലൻ ചാലാട്. ആരവത്തിനുള്ള കാവ്യാഞ്ജലിയിൽ കരതലാമലകം അക്കിത്തത്തിന്റെ കവിത. ആലാപനം കെ എം ഭാരതി. രാവിലെ 6:15 അർച്ചന. ഇതിൽ എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ച നവാവരണ കൃതി കേൾക്കാം.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിജ സംഘടന സമർപ്പിക്കുന്ന മാടായി പ്രമേയം തെയ്യാട്ട ഭൂമിയിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മനുഷ്യാവകാശ രേഖ പറയുന്നത്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 38 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം ഇറലി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക്

ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂവെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആന്റ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്ക് നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ സംസ്ഥാനത്ത് വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ഇതിന്റെ ഭാഗമായി പബ്ലിക് ഓഫീസിൽ സംഘടിപ്പിച്ച കൂട്ടായ ശുചീകരണ പ്രവർത്തനത്തിൽ 7,000 കിലോഗ്രാം മാലിന്യം നീക്കി. പൊട്ടിയ ഫർണിച്ചറുകൾ, പഴയ കമ്പ്യൂട്ടറുകൾ, പേപ്പർ അടക്കമുള്ള മാലിന്യമാണ് ഒറ്റ ദിവസത്തിൽ നീക്കിയത്. വൃത്തിയാക്കിയ പൊതുവിടങ്ങളിൽ വൃക്ഷത്തൈകളും നട്ടു. ഉത്തർപ്രദേശിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ പ്രയാഗ്രാജിലെത്തി. ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്ന അദ്ദേഹം ഗുണനിലവാരമുള്ള ഉള്ളടക്കത്തിലൂടെ സ്ഥാപനത്തിന്റെ തനതായ വ്യക്തിത്വം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ആധാർ കാർഡിൽ 5-15 വയസ്സുകളിലെ നിർബന്ധിത ബയോമെട്രിക് സൌജന്യമായി പുതുക്കുന്നതിന് 2027 സെപ്റ്റംബർ വരെ അവസരം. ആധാർ ആപ്പിലൂടെ സൌജന്യമായി ഡിസംബർ 31 വരെ ജനങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൌകര്യം. 57-ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മീഡിയ അക്രഡിറ്റേഷന് അപേക്ഷിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. അടുത്തമാസം 20 മുതൽ 28 വരെ ഗോവയിലെ പനാജിയിലാണ് മേള. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും എതിരായ വിജിലൻസ് എഫ്ഐആറിനെതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ഇഡി കോടതിയിൽ എതിർത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ദൗത്യം പദ്ധതിക്ക് കീഴിൽ ദന്തൽ സർജൻ, സ്റ്റാഫ് നഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ദന്തൽ ഹൈജീനിസ്റ്റ്, അഡോൾട്ട് ആൻഡ് ഹെൽത്ത് കൌൺസിലർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷ ഈ മാസം 16 വൈകുന്നേരം 5 മണിക്ക് മുൻപായി നാഷണൽ ഹെൽത്ത് മിഷൻ കണ്ണൂർ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497-270-9920 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-270-9920. നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജില്ലയിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 19 രാവിലെ 10:30 പടന്നക്കാട് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത GNM, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായപരിധി 40 വയസ്സാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467-228-8106, 0467-228-8106. ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0294-277-7780. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ കേന്ദ്ര പദ്ധതിയിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്കിൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ്, മുൻപരിചയം അഭികാമ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-273-4343. കണ്ണൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖ പരീക്ഷയുടെ ആദ്യഘട്ടം ഈ മാസം 15-16 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടർ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രായപരിധി 63 വയസ്സാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 15 രാവിലെ 10 മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9446-307-190 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 24 രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ കാട വളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 22 വൈകുന്നേരം 4 മണിക്ക് മുൻപ് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497-276-3473, 0497-276-3473. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ പത്താം ക്ലാസ് ഊർജതന്ത്ര പുസ്തകത്തിലെ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഫ്രാൻസീന ഫ്രാൻസിസ്കെ.
1: പ്രിയ കൂട്ടുകാരെ, ഇന്ന് പത്താം ക്ലാസ് ഭൗതികശാസ്ത്രം പാഠപുസ്തകത്തിലെ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഭൗതികശാസ്ത്രം പ്രപഞ്ചത്തെയും ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ ഭൗതികശാസ്ത്രത്തിന്റെ വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക് ആയിട്ടുണ്ട്. നമ്മൾ

നിത്യവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം ഒന്ന് ഓർത്തു നോക്കൂ. ഫാൻ, ബൾബ്, മിക്സി, വാഷിംഗ് മെഷീൻ, ടിവി, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എത്രയെത്ര ഉപകരണങ്ങൾ അല്ലേ. ഇവയെല്ലാം മാനവരാശിയെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ലഘൂകരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഏത് ഊർജം ഉപയോഗിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈദ്യുതി അല്ലേ. അതെ, ഇത്തരം ഉപകരണങ്ങളെല്ലാം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏത് ഊർജ രൂപമായാണ് മാറ്റപ്പെടുന്നത്? പ്രകാശോർജം. ശരിയാണ്, നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയെ ബൾബ് പ്രകാശരൂപമാക്കി നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്താണ്? വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ഇത്തരത്തിൽ ഒരു ഊർജരൂപത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റുന്നതിനെ ഊർജ പരിവർത്തനം എന്ന് പറയുന്നു. ക്ലാസ് കഴിഞ്ഞ് അമ്മു വീട്ടിലെത്തി. അടുക്കളയിൽ നിന്ന് മിക്സി പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്നു. അവൾ ചിന്തിച്ചു, മിക്സിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്തായിരിക്കും? ഒരു മിക്സിയിൽ വൈദ്യുതോർജം അതിന്റെ ബ്ലേഡുകൾ തിരിക്കുന്ന യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനം ഊർജം നമ്മൾ ശ്രവിക്കുന്ന ശബ്ദമായും മാറുന്നു. ഒരു ഇസ്തിരി പെട്ടിയിൽ എന്താണ് നടക്കുന്നത്? വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇങ്ങനെ വൈദ്യുതി വ്യത്യസ്തങ്ങളായ മറ്റ് ഊർജ രൂപങ്ങളായി മാറുന്നു, അഥവാ ഊർജ പരിവർത്തനം സംഭവിക്കുന്നു. ഏത് പ്രധാന ഊർജ രൂപത്തിലേക്കാണ് മാറിയത്, അതാണ് വൈദ്യുതിയുടെ ആ ഉപകരണത്തിലെ ഫലം. ഉദാഹരണമായി, ഒരു ബൾബിൽ വൈദ്യുതോർജം പ്രകാശമായി മാറുന്നതിനാൽ അത് വൈദ്യുതിയുടെ പ്രകാശഫലം എന്നറിയപ്പെടുന്നു. അതുപോലെ മിക്സിയിൽ വൈദ്യുതി യാന്ത്രികോർജമായി മാറിയതിനാൽ അവിടെ വൈദ്യുതിയുടെ യാന്ത്രിക ഫലമാണ് നാം കാണുന്നത്. വൈദ്യുത ഹീറ്റർ, ടോസ്റ്റർ, ഇസ്തിരി പെട്ടി, വൈദ്യുത കെറ്റിൽ, ഈ ഉപകരണങ്ങളെല്ലാം കൂട്ടുകാർക്ക് പരിചിതമാണല്ലോ. ഇവയിലെല്ലാം പൊതു സവിശേഷത എന്താണ്? ഇവയിലെല്ലാം വൈദ്യുതോർജം താപോർജമായാണ് മാറുന്നത്. ഇങ്ങനെ വൈദ്യുതിയെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് താപന ഉപകരണങ്ങൾ. താപന ഉപകരണങ്ങളിൽ എല്ലാം നാം വൈദ്യുതിയുടെ താപഫലമാണ് അനുഭവിക്കുന്നത്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ താപം പുറത്തുവിടുന്നതിനെ ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നു. താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്ന ഭാഗത്തെ ഹീറ്റിംഗ് കോയിൽ അഥവാ ഹീറ്റിംഗ് എലമെന്റ് എന്ന് വിളിക്കുന്നു. എല്ലാ ചാലകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ വിവിധ അളവിൽ താപം ഉണ്ടാവുമെങ്കിലും താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി സാധാരണയായി ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. നിക്രോം എന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ ഒരു ലോഹ സങ്കരമാണ്. താപന ഉപകരണങ്ങളിലെ ഹീറ്റിംഗ് കോയിലായി നിക്രോമിനെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. നിക്രോമിന്റെ ചില പ്രത്യേക സവിശേഷ ഗുണങ്ങൾ കാരണമാണ് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഗുണങ്ങളെന്ന് മനസ്സിലാക്കിയാലും? ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം. ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിനെ ഓക്സിജനുമായോ മറ്റ് ഓക്സികാരകങ്ങളുമായോ സമ്പർക്കത്തിന്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഓക്സിഡേഷൻ പ്രതിരോധം നിക്രോമിന് വളരെ കൂടുതലാണ്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജം നൽകാനുള്ള കഴിവ് നിക്രോമിന്റെ സവിശേഷതയാണ്. കൂടാതെ ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധകതയും നിക്രോമിനുണ്ട്. ഇത് കാരണം ചെറിയ നീളം നിക്രോം കമ്പിക്ക് പോലും ആവശ്യമായ പ്രതിരോധം ലഭ്യമാക്കാൻ കഴിയും. ഇവയെല്ലാം നിക്രോമിന്റെ സവിശേഷതകളാണ്. പ്രതിരോധകത, റെസിസ്റ്റിവിറ്റി എന്നത് ഒരു പദാർത്ഥത്തിന്റെ തനത് സവിശേഷതയാണ്. ഇത് ഓരോ വസ്തുക്കൾക്കും വ്യത്യസ്തമാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി? ഒരു യൂണിറ്റ് മീറ്റർ നീളവും യൂണിറ്റ് മീറ്റർ സ്ക്വയർ പരപ്പളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് പ്രതിരോധകത അഥവാ റെസിസ്റ്റിവിറ്റി. അപ്പോൾ വൈദ്യുത പ്രവാഹത്തെ എതിർക്കാനുള്ള കഴിവാണ് പ്രതിരോധകത. ഇത് റോ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓ മീറ്റർ എന്നതാണ് പ്രതിരോധകതയുടെ SI യൂണിറ്റ്. അങ്ങനെയെങ്കിൽ ചാലകത എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണ് ചാലകത. താപന ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ രൂപപ്പെടുന്ന താപം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തി ഒരു നിയമം പ്രസ്താവിച്ചത് വിശ്വപ്രസിദ്ധനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ആയതിനാൽ ഈ

0: നിയമം ജൂൾ നിയമം എന്നറിയപ്പെടുന്നു. വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറന്റിന്റെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ അതിലുണ്ടാകുന്ന താപത്തിന്റെ അളവ് ക്രമീകരിക്കാൻ ഈ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ സാധ്യമാണ്. ഇനി ജൂൾ നിയമത്തിന്റെ വിവിധ ഗണിത സമവാക്യങ്ങൾ പരിചയപ്പെട്ടാലോ? എച്ച് സമം ഐ സ്ക്വയർ ആർ ടി, എച്ച് സമം വി സ്ക്വയർ ടി ബൈ ആർ, എച്ച് സമം വി ഐ ടി. ഇതിൽ യഥാക്രമം എച്ച് എന്നത് താപത്തെയും, ഐ എന്നത് വൈദ്യുത കറന്റിനെയും, ആർ പ്രതിരോധത്തെയും, ടി സമയത്തെയും, വി വോൾട്ടേജിനെയും സൂചിപ്പിക്കുന്നു. വീട്ടിൽ പുതിയതായി വാങ്ങിയ ഇസ്തിരി പെട്ടിയിൽ 750 വാട്ട്, 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അച്ചു ശ്രദ്ധിച്ചു. എന്തായിരിക്കും ഈ 750 വാട്ട് സൂചിപ്പിക്കുന്നത്? അത് ആ ഉപകരണത്തിന്റെ വൈദ്യുത പവറിനെ സൂചിപ്പിക്കുന്നു. ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. വൈദ്യുതോർജ്ജത്തെ ഒരു വൈദ്യുതോപകരണം മറ്റൊരു ഊർജ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ആ ഉപകരണം ചെയ്യുന്ന പ്രവൃത്തി. ആയതുകൊണ്ട് പവർ സമം പ്രവൃത്തി ബൈ സമയം എന്നാണ്. വൈദ്യുത പവറിന്റെ വിവിധ ഗണിത സമവാക്യങ്ങൾ ഇപ്രകാരമാണ്: പി സമം ഐ സ്ക്വയർ ആർ, പി സമം വി സ്ക്വയർ ബൈ ആർ, പി സമം വി ഐ. ഇതിൽ യഥാക്രമം പി എന്നത് പവറിനെയും, ഐ എന്നത് കറന്റിനെയും, ആർ എന്നത് പ്രതിരോധത്തെയും, വി എന്നത് വോൾട്ടേജിനെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു ഉപകരണത്തിന്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. നമ്മുടെ രാജ്യത്ത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് വൈദ്യുത ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 230 വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടേജിലോ താഴ്ന്ന വോൾട്ടേജിലോ ഉപകരണം പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും. അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുമല്ലോ. ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. വിവിധ രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ചാണ് വൈദ്യുത ഉപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിന്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും. ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണത്തിന് സൂചിപ്പിച്ചിരിക്കുന്ന പവർ ലഭ്യമാകുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവ് നമുക്ക് നേരിട്ട് അളക്കാൻ സാധിക്കും. അതിനായി നമ്മുടെ ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഇതിൽ വൈദ്യുതോർജ്ജം അളക്കുന്നത് കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ്. ഇതാണ് വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു കിലോ വാട്ട് അവർ എന്ന് നോക്കിയാലോ? 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജമാണ് ഒരു കിലോ വാട്ട് അവർ അഥവാ ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം. നമ്മുടെ വീട്ടിലെ വൈദ്യുത ബിൽ കുറയ്ക്കാനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിയാലോ? ഊർജ്ജക്ഷമത കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക, LED ട്യൂബുകളും ബൾബുകളും ഉപയോഗിക്കുക, BLDC ഫാനുകൾ ഉപയോഗിക്കുക, മുറികളുടെ വലുപ്പത്തിനനുസരിച്ച് ഫാനിന്റെ വലുപ്പം തിരഞ്ഞെടുക്കുക എന്നിവയെല്ലാം വൈദ്യുത ഉപഭോഗം കുറയ്ക്കുകയും അതുവഴി വൈദ്യുത ബില്ലിന്റെ തുക കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂട്ടുകാരുടെ അറിവിലേക്കായി പങ്കുവെക്കട്ടെ. രാവിലെ 6 AM മുതൽ 6 PM വരെയുള്ള സമയത്ത് കുറഞ്ഞ നിരക്കും വൈകിട്ട് 6 PM മുതൽ 10 PM വരെയുള്ള സമയത്ത് കൂടിയ നിരക്കും രാത്രി 10 PM മുതൽ രാവിലെ 6 AM വരെയുള്ള സമയത്ത് സാധാരണ വൈദ്യുത നിരക്കുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആയതിനാൽ ഉയർന്ന വൈദ്യുത നിരക്ക് ഈടാക്കുന്ന വൈകിട്ട് 6 PM മുതൽ 10 PM വരെയുള്ള സമയത്ത് ഉയർന്ന പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.
1: പത്താം ക്ലാസ് ഊർജതന്ത്ര പുസ്തകത്തിലെ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത്

0: പീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഫ്രാൻസീന ഫ്രാൻസിസ് കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇന്ന് ഒക്ടോബർ 13 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 13 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, അതായത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായി ആചരിക്കുന്നു. അതിജീവനം ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് 2026 ഈ ദിനത്തിന്റെ പ്രമേയം. കുടുംബങ്ങളെ അവർ അഭിമുഖീകരിക്കുന്ന അപകട സാധ്യതകൾ മനസ്സിലാക്കാനും മുന്നറിയിപ്പുകളോട് ഫലപ്രദമായി പ്രതികരിക്കാനും പ്രാപ്തരാക്കുക എന്നതാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഭാഗ്യശീലൻ ചാലാട്. 6:10 കാവ്യാഞ്ജലിയിൽ കരതലാമലകം, അക്കിത്തത്തിന്റെ കവിത, ആലാപനം കെ എം ഭാരതി.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 48 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 9:30 നവരാത്രി സംഗീതോത്സവം 2026.

സംഗീതോത്സവം രണ്ടാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന രാധിക കണ്ണന്റെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. ഇന്നത്തെ മുഖ്യകൃതി പാഹിമാം ശ്രീ വാഗീശ്വരി, രാഗം കല്യാണി.

സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആനന്ദ് വിശ്വനാഥൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. നവരാത്രി സംഗീതോത്സവം മൂന്നാം ദിവസമായ നാളെ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം ഇത് മനുഷ്യനോ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത് ചിത്രം അശ്വതി. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണാമൂർത്തി.

0: கணக்கெழுதா.
1: ഇനി ഉത്തരായനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ജി കുമാരപ്പള്ളിയുടെ വരികൾ, ഈണമിട്ടത് കെ രാഘവൻ.

ഒരു ഗാനം കൂടി കേൾക്കൂ. കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈണമിട്ടത് ജി ദേവരാജൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.